0: grain procurement price for price stabilization buffer by 13% to boost farmer income. IMD says monsoon rains will continue to lash large parts of the country over the next few days. Australian Prime Minister Anthony Albanese hails India as key economic partner ahead of Prime Minister Modi's visit. And in football, France and Morocco enter quarterfinals of FIFA World Cup. And with that, we end the morning news. Have a great day.
1: നോവൽ സഞ്ചാരം.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: മാധവിയമ്മയ്ക്ക് ഇപ്പോൾ അവസ്മാരമിളകാറില്ല. ഇടയ്ക്ക് തലചുറ്റലുണ്ടാകും. കുറേ നേരം കണ്ണ് ചിമ്മിക്കിടക്കും. ആകെ വിയർപ്പിൽ കുളിച്ചു കിടക്കുന്ന അമ്മയ്ക്ക് ബാലാമണി വീശിക്കൊടുത്തു. രാധ കുറച്ച് പച്ചവെള്ളവുമായി എത്തി. അത് കുടിച്ച് ഒന്ന് നിവർന്നിരുന്നു. നെടുവീർപ്പിട്ടു. എന്നിട്ട് തലമുടി കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് കടക്കുകയും ചെയ്തു. എന്തേ അമ്മയ്ക്ക്? മാസ്റ്റർ ചോദിച്ചു. തലചുറ്റൽ. ഒരു മൂളൽ മാത്രം, പിന്നെ കൂന്നിരിക്കും. എന്തൊക്കെയോ വിചാരിക്കും. വിശപ്പ് പൊറുക്കാതുള്ള ഗോപാലകൃഷ്ണന്റെ നിലവിളിയാണ് പലപ്പോഴും ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക പതിവ്. അയാൾ അവനെ വിളിച്ചടുത്തിരുത്തി. 7 വെള്ള കുതിരകളെ പൂട്ടിയ തേരിൽ നായാട്ടിന് പോയ രാജകുമാരന്റെ കഥ പറഞ്ഞുകൊടുക്കും. വിശ്വവും താടിക്ക് കൈയും കൊടുത്ത് ആ കഥ കേട്ടുകൊണ്ടിരിക്കും. പലപ്പോഴും എന്നിട്ട് എന്ന് ചോദിക്കുന്നത് വിശ്വമാണ്. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലിരിക്കുന്ന ആ രാജകുമാരൻ നായാട്ടിന് വനാന്തർ ഭാഗത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് ഒരു പാറയായി നിന്നിരുന്ന അസുരൻ പെട്ടെന്ന് ഗുഹ പോലെ വായ പിളർന്ന് രാജകുമാരനെ തേരോടുകൂടി വിഴുങ്ങുന്നതുമായ കഥ കേൾക്കുമ്പോൾ വിശ്വം തന്നെത്താൻ വിസ്മരിക്കും. എന്നിട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കും, അയ്യോ, അസുരൻ വായ പൂട്ടിയോ? ഉവ്വ്, വായിൽ പല്ലില്ലേ? ഓരോ പല്ല് ഈ കോലായോളം വലിപ്പമുണ്ട്. രാജകുമാരന്റെ മേലൊക്കെ തട്ടില്ലേ? രാജകുമാരൻ തേരിലല്ലേ? അത് പറഞ്ഞത് ഗോപാലകൃഷ്ണനാണ്. എന്നിട്ട്? വിശ്വം ചോദിച്ചു. ആ ഗുഹയുടെ അറ്റത്ത് നീണ്ടുപോകുന്ന കുഴൽ വഴികളുണ്ട്. അതൊക്കെ അസുരന്റെ വയറ്റിലെ കുടലുകളാണ്. രാജകുമാരൻ ആ കുഴൽ വഴികളിലൂടെ തേരോടിച്ചു പോയിപ്പോയി. ഒടുവിൽ ഒരു മൈതാനത്ത് വന്നു ചേർന്നു. ആ മൈതാനത്ത് അതിസുന്ദരിയായ ഒരു രാജകുമാരി കിടന്നുറങ്ങുന്നു. രാജകുമാരി കമ്മലിട്ടിട്ടുണ്ടോ? രാധയ്ക്ക് ഒരു സംശയം. ഉണ്ട്. കഴുത്തിലോ? അനേകം ആഭരണങ്ങൾ, ഒക്കെ രത്നം പതിച്ചതാണ്. മുല്ലപ്പൂ തൈലം പുരട്ടിയിട്ടുണ്ടോ? പിന്നെ. രാജകുമാരന്റെ തേരില് കേട്ടപ്പോൾ രാജകുമാരി ഞെട്ടി ഉണർന്നു. പേടിച്ചോ? ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഇല്ല, രാജകുമാരിക്ക് രാജകുമാരന് വലിയ ഇഷ്ടമായി. ഒരു മന്ത്രം പറഞ്ഞുകൊടുത്തു. അത് ജപിച്ച് തേരിൽ കയറിയിരുന്നാൽ എവിടെ വേണമെങ്കിൽ പോകാം. ഭൂമിയുടെ അറ്റത്തൊക്കെ പോയി നോക്കാവോ? വിശ്വം ധൃതിയിൽ ചോദിച്ചു. ഉവ്വ്. എന്നിട്ട് രാജകുമാരനും രാജകുമാരിയും മന്ത്രം ജപിച്ച് തേരിൽ കയറിയിരുന്നു. കാടും മേടും മൈതാനങ്ങളും പുഴകളും ഒക്കെ കടന്ന് ആ തേരങ്ങനെ പോയി. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ ആ തേരു പായുന്നതിനിടയിൽ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. മാസ്റ്ററുടെ വീട്ടിലെ കഷ്ടപ്പാട് വർദ്ധിക്കുകയും ചെയ്തു.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ വെച്ച് മറന്നോ? പേടിക്കണ്ട, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, മാർക്ക് ഷീറ്റുകൾ തുടങ്ങി എല്ലാ ഔദ്യോഗിക രേഖകളും ഡിജി ലോക്കറിൽ സുരക്ഷിതമാണ്.

എവിടെയും എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ രേഖകൾ കാണിക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോഴും അപേക്ഷകൾ നൽകുമ്പോഴും ഡിജി ലോക്കർ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ തന്നെ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതകളെ, വിശേഷാവസരങ്ങളിൽ, സമാഗമങ്ങളിൽ ഗാനാലാപനം ആ സവിശേഷ സന്ദർഭങ്ങളുടെ മാറ്റുകൂട്ടും, കൂടുതൽ ആനന്ദകരമാക്കും. അത് ചലച്ചിത്രങ്ങളിലായാലും ജീവിതത്തിലായാലും. ചലച്ചിത്രങ്ങളിൽ അത് കുറെ കൂടി നാടകീയമായ ദൃശ്യാനുഭവമായി മാറും. അങ്ങനെയുള്ള രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. വിരുന്ന് സൽക്കാരവേളയിലെ ആലാപനം.

0: കോരി തരിച്ച നാൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ബിരുദ സൽക്കാര വേളയിലെ ആലാപനം ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ MD രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി എം നായർ.
2: ഇന്നത്തെ ഗാനം ശ്രീ MD രാജേന്ദ്രൻ രചിച്ചതാണ്. ജാനകി അതിന്റെ വരികൾ എഴുതിക്കോളൂ. നിർവചിക്കാനാകുമോ
3: നമ്മുടെ നിരുപമ
2: ഹൃദയ വികാരം. നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം.
3: നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം.
2: അടുത്തവര് തെളിനീരുപോലെ മൂകസരോവര ഹൃദയത്തിലൊഴുകും വികാരം. എഴുതിയതൊന്ന് വായിക്കൂ.
3: തെളിനീരുപോലെ മൂക സരോവര ഹൃദയത്തിലൊഴുകും വികാരം.
2: ഈ ഗാനം ചിട്ട ചെയ്തിരിക്കുന്നത് മോഹനം എന്ന രാഗത്തിലാണ്.

ഇത് ആദിതാളത്തിലാണ്, അത് തിശ്ര നടയിലാണ്. തക്കിട്ട താളത്തിൽ പാടുമ്പോ നിർവചിക്കാനാകുമോ.

0: പല്ലവി പാടുമ്പോൾ ഈ നാല് വരി ചേർത്ത് രണ്ട് പ്രാവശ്യം, എന്നിട്ട് ഈ രണ്ട് വരി പാടി നിർത്തണം.
1: ശരി സർ.
0: ഈ പല്ലവി

അത് ഈ രണ്ടാമത് പല്ലവി പാടുന്ന സമയത്ത് രണ്ടാമത് പാടും, ആ സമയത്ത് പാടിയാൽ മതി. തെളിനീരു പോലെ, അത് ഫസ്റ്റ് പല്ലവി പാടുന്ന സമയത്ത്. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ

എന്നും പാടാം. ഹൃദയത്തിലൊഴുക്കും, അത് പ്ലെയിനായിട്ട് പാടും. ഹൃദയത്തിലൊഴുക്കും ഗരിക എന്നും പാടാം.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.

ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഗുരു, എന്നെ എല്ലാവരും കളിയാക്കുന്നു, ഞാനൊരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികൾ പോലും എന്നെ കളിയാക്കുകയാണ്. എനിക്കാണെങ്കിൽ എല്ലാവരും പേടിയുമാണ്. ഗുരു അവനെ ആകെ ഒന്ന് നോക്കി. അവൻ പരിങ്ങി നിൽക്കുകയാണ്. കുഞ്ഞേ, നീ ആ തടാകം കണ്ടോ? എന്ത് നിശ്ചലമാണത്! എന്നാൽ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നോ അതിലെന്തൊക്കെ വസ്തുക്കൾ വീഴുന്നുണ്ടെന്നോ നമുക്കറിയാമോ? എന്നിട്ടും അതിങ്ങനെ നിശ്ചലമായി നിൽക്കുകയല്ലേ? നമുക്ക് നേരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും സമചിത്തതയോടെ നേരിട്ടാൽ അവ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ദോഷം വരത്തില്ല. സമാധാനമായി പോകൂ. ഇനി ആരെങ്കിലും നിന്നെ കളിയാക്കിയാൽ മൗനമായി അവരെ നോക്കി പുഞ്ചിരിക്കൂ. നിന്റെ മനസ്സിന്റെ വെളിച്ചം നിനക്ക് ആശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി. പ്രതിസന്ധികളെ തന്മയത്വത്തോടെ നേരിടാൻ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മതിയെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ശക്തിയോ നമ്മിൽ ഉറങ്ങിക്കിടപ്പുണ്ട് താനും.

ഓർമ്മചിപ്പിലെ ഇന്നത്തെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് നിന്നും രാജ് പണിക്കർ. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് രാജ് പണിക്കർ, ശാസ്തമംഗലം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് ഇന്ന് ഓർമ്മച്ചപ്പ് ആദ്യം സഞ്ചരിക്കുന്നത്. കത്ത് വായിക്കാം. ആദ്യമായി ഓർമ്മച്ചപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഒപ്പം ഓർമ്മച്ചപ്പിനെ തന്നെ കുറിച്ചൊരു ഗാനവും. ഓർമ്മച്ചപ്പേ ഓർമ്മച്ചപ്പേ, ഓർമ്മകൾ നീർത്തും മാഗന്ധ പൂന്തോപ്പേ, ഒരു നറുവാക മലർച്ചോപ്പേ, നീ ഓർത്തോർത്താൽ തേൻകിനിയും മല്ലിപ്പൂവേ. ഓർമ്മച്ചപ്പിനെ കുറിച്ചുള്ള വരികൾ അങ്ങനെ തുടർന്നു പോവുകയാണ്. നെറ്റിയിൽ ചാർത്തിയ മായികവർണ്ണ തിലകമോ, മായാഗന്ധർവപുരിയിൽ നിന്നെത്തിയ മാസ്മര അമൃത നിശ്ചരിയോ എന്നൊക്കെ അദ്ദേഹം കവിഭാവനയോടുകൂടി വർണ്ണിച്ചിരിക്കുന്നു. കത്ത് തുടർന്നു വായിക്കാം. കാര്യത്തിലേക്ക് കടക്കട്ടെ. 1977 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചുകാർ, അതായത് 45 പേർ, ഒരു മുത്തുമാല പോലെയായിരുന്നു. ആ മാലയിലെ മുത്തുകൾ കാലം പോകെ പലയിടങ്ങളിലായി കൊഴിഞ്ഞുപോയി. ആ കൊഴിഞ്ഞുപോയ വെൺമുത്തുകളെ വീണ്ടെടുത്ത് പൂർവാധികം ഭംഗിയോടെ ഒരു മുത്തുമാല കോർക്കുവാനായിരുന്നു ഞങ്ങളിൽ ചിലരുടെ തീവ്ര ശ്രമം. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുവാൻ 50 വർഷത്തിന് ശേഷം ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. അതിന് മുന്നിട്ടിറങ്ങിയത് PS പ്രദീപ്, രമേശൻ KP എന്നിവരായിരുന്നു. പല മുത്തുകളെയും വീണ്ടെടുത്തു. അതിലൊരു മുത്തായ സുഗുണൻ കേശവദാസപുരത്തെ കണ്ടെത്തുവാൻ ഓർമ്മച്ചപ്പാണ് കാരണമായത്. സൗമ്യനും മിതഭാഷിയും സംഗീതപ്രിയനും പഠിക്കുന്ന കാലത്ത് തന്നെ കടുത്ത ആകാശവാണി ഫാനുമായിരുന്നു സുഗുണൻ. കൊല്ലം മുനിസിപ്പൽ ഓഫീസിൽ നിന്നും റവന്യൂ ഇൻസ്പെക്ടറായി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. മെയ് മാസത്തിലെ ഓർമ്മച്ചപ്പിൽ അദ്ദേഹം ഒരു ഗാനം ആവശ്യപ്പെട്ടു. സൗഹൃദത്തിന്റെ ഒരു പാലം പണിയുക കൂടിയാണ് ഓർമ്മച്ചപ്പ് ചെയ്തു വരുന്നത് എന്ന കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. എന്നോടൊപ്പം തിരുവനന്തപുരം മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിച്ച സുഹൃത്തും എന്റെ അയൽവാസിയുമായിരുന്നു AL വിനോദ്. സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്തു. ഇത്രയും വർഷങ്ങളിൽ ഒന്നിച്ച് പഠിച്ചതുകൊണ്ടും അയൽവാസിയായതും കൊണ്ടാകണം ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്.

പുറത്തായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ആകാശവാണിയിലൂടെ ലളിതഗാനങ്ങൾ എഴുതിയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തീക്ഷ്ണത എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിലൂടെയായിരുന്നു. 1978, അതായത് 48 വർഷങ്ങൾക്ക് മുമ്പാണ് സ്നേഹിക്കാൻ സമയമില്ല എന്ന മലയാള ചിത്രത്തിലൂടെ ഞാൻ എഴുതിയ ഒരു ഗാനം പുറത്തുവരുന്നത്. ആ സിനിമ റിലീസായ ആദ്യ ദിനത്തിലെ ആദ്യ ഷോ തന്നെ പ്രിയ സുഹൃത്ത് പോയി കണ്ടു. എന്നെ നിർബന്ധപൂർവം കൂടെ ചെല്ലാൻ ക്ഷണിച്ചെങ്കിലും മറ്റെന്തോ അത്യാവശ്യം വന്നതിനാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. സിനിമ കണ്ടുകഴിഞ്ഞ് വിനോദ് സന്തോഷപൂർവ്വം അറിയിച്ചു, നിന്റെ ഗാനം സിനിമയുടെ ടൈറ്റിൽ കഴിഞ്ഞ ഉടൻ തന്നെ, കൊള്ളാം, നന്നായിരിക്കുന്നു. നിന്റെ പേര് സ്ക്രീനിൽ കണ്ടതും ഞാൻ കൈയടിച്ചതും ഒപ്പമായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഗാനത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ സ്വന്തമായി ആദ്യമായിട്ട് എഴുതിയ ഗാനം. സമയക്കുറവ് മൂലം സംഗീത സംവിധായകൻ അത് സ്വീകരിച്ചില്ല. പകരം എ.ടി. ഉമ്മർ ചിട്ടപ്പെടുത്തിയ ട്യൂൺ അനുസരിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ ഗാനം എഴുതേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടിയെടുത്തൊരു ഗാനം. കോവിഡിന്റെ മാരകമായ കാലഘട്ടത്തിൽ വിനോദ് എന്ന എന്റെ ആത്മസുഹൃത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ ഹൃദ്യമായ പുഞ്ചിരിയും സാന്നിധ്യവും അനുഭവപ്പെടുന്നു. കത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു മുത്തല്ല, മണിമുത്തായിരുന്നു ഞങ്ങൾക്ക് വിനോദ്. എന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഓർമ്മയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുന്ന ഒരു അപൂർവ മുത്ത്. പ്രിയ സുഹൃത്തെ, നിന്റെ ഓർമ്മയ്ക്കായി ഈ ഗാനം സമർപ്പിക്കുന്നു. നമുക്ക് കേൾക്കാം. സ്നേഹിക്കാൻ സമയമില്ല എന്ന ചിത്രത്തിന് വേണ്ടി ഓർമ്മച്ചപ്പിലേക്ക് ഈ കത്ത് എഴുതിയ രാജ്പണിക്കർ ശാസ്തമംഗലത്തിന്റെ രചനയിൽ പിറന്ന ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് എ.ടി. ഉമർ, പാടിയത് പി. സുശീലയും സംഘവും.

ഓർമ്മിച്ച് പിള്ളി അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കുമാരനെല്ലൂരിൽ നിന്നും രാജേന്ദ്രൻ പന്തളം. കത്ത് വായിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം നിത്യതയിലേക്ക് പറന്നുപോയ ഒന്നിൻ്റെ ഓർമ്മയാണ് ഈ ഓർമ്മിച്ചപ്പ്. അപാരതയിൽ നിന്നുള്ള ഒരു അതിഥി, അതായിരുന്നു അത്. പവിഴച്ചുണ്ടുള്ള ഒരു പച്ചത്തത്ത. അപ്പുറത്തെ വീടിൻ്റെ തെങ്ങോലയിൽ നിന്ന് അത് പറന്നിറങ്ങിയത് ഞങ്ങളുടെ ഇടയിലേക്ക്. ഒരു പേടിയുമില്ലാതെ അഴകുള്ള ആ തത്ത എന്നും ഒപ്പമുണ്ടാകണം എന്ന് കരുതി ഞാൻ ഒരു കുട്ടയിൽ അടച്ചിട്ടു. എൻ്റെ മുത്തച്ഛൻ അറിയാതെ ആ കുട്ട വന്നെടുത്തു. എന്നിട്ടും എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടെന്ന മട്ടിൽ ആ തത്ത തത്തി വീട്ടിൽ തന്നെ തുടർന്നു. ഞങ്ങളിൽ ഒരാളായി. ഞങ്ങൾ സ്വന്തം തലയിൽ തേങ്ങാപ്പീര ചിതറിയിടും. തത്ത അങ്ങോട്ട് ചേക്കേറും. ഒരു തരി പോലും നോവിക്കാതെ, ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ തേങ്ങാക്കൊത്ത് മുഴുവൻ കൊത്തിപ്പെറുക്കി തീർക്കും. അതങ്ങനെ തുടർന്നു. ഒരു ദിവസം ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ശബ്ദം. അത് ഒരു അപായമണിയാണെന്ന് കരുതി ഞങ്ങൾ വരാന്തയിലേക്ക് ഓടി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അലഞ്ഞു തിരിഞ്ഞു വന്ന ഒരു നായ തത്തയെ പിന്നിൽ നിന്ന് കടിച്ചു. അതോടെ ആ ജീവൻ പൊലിഞ്ഞു. ചിറകടിക്കാതെ അത് അപാരതയിലേക്ക് തിരിച്ചുപോയി. മുറ്റത്തുള്ള പൂക്കളെല്ലാം ചേർത്ത് തീർത്ത കുഴിമാടത്തിലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ട് കിടത്തി. ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ സങ്കടം വന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് 50 വർഷമാകുന്നു. എങ്കിലും അകലെ ആകാശപ്പനിനീർ ചൂപ്പിൽ പാറിക്കളിക്കുന്ന അതിൻ്റെ ആത്മശാന്തിക്കായി അകലെ ആകാശപ്പനിനീർ പൂന്തൂപ്പിൽ എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് രാജേന്ദ്രൻ പന്തളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1979 പുറത്തിറങ്ങിയ എൻ്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കണ്ണൂർ ജില്ലയിലെ പാറക്കടയിൽ നിന്നും അഭിലാഷ് എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. സ്നേഹത്തോടെ ഓർമ്മച്ചപ്പിലേക്ക്. നാം എല്ലാം അടിയറവ് പറഞ്ഞു തോൽക്കുന്നത് ഒരാളുടെ മുന്നിലാണ്, മരണം എന്ന നിത്യസത്യത്തിന് മുന്നിൽ. അതിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സഹായർ. പണവും പദവിയും നേട്ടങ്ങളും എല്ലാം അതിൻ്റെ മുന്നിൽ നിഷ്പ്രഭം. ക്യാൻസർ രോഗബാധിതനായി ദീർഘകാലം ചികിത്സയിലായിരുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ അജീഷ് കുമാർ ജൂൺ 4 നാടിനെ കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് അഭിലാഷ് പാറക്കടി ചോദിച്ചിരിക്കുന്നത്. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലെ പറന്നോ പൂങ്കുയിൽ എന്ന ഗാനമാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അജീഷ് കുമാറിന് വേണ്ടി അഭിലാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ഓർമ്മിച്ചപ്പിൽ മനോഹരമായ ഗാനം കേട്ടല്ലോ. അടുത്ത കത്ത് വായിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സംഭവങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. അത്തരമൊരു കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി കഥ അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കല്ലിശ്ശേരി പ്രാവിൻകൂടിനടുത്ത് നിന്ന് അമ്മു. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കല്ലിശ്ശേരി പ്രാവിൻകൂട്. എനിക്കൊരു പാട്ട് വേണം. ഞാൻ ആകാശവാണിയിലേക്ക് പലതവണ വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കത്തെഴുതാമെന്ന് വെച്ചത്. എൻ്റെ വിവാഹം 92-ൽ അന്ന് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ടേപ്പ് റെക്കോർഡറിൽ ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കുന്നു. ഉച്ചന്തല ഉച്ചയിലെ എന്ന് തുടങ്ങുന്നൊരു തമിഴ് പാട്ടാണ് കേട്ടത്. ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ ആ ഗാനം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവ് 2013 അന്തരിച്ചു. അന്ന് എൻ്റെ മോന് 18 വയസ്സ്. ഞാനും മോനും തന്നെയാണ് താമസം. 2013 ജൂൺ മാസത്തിലാണ് ഭർത്താവ് മരിച്ചത്. ഓഗസ്റ്റിൽ ബലിയിടാൻ പോയപ്പോൾ ഒരു റേഡിയോ വാങ്ങിച്ചു. അതാണിപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് റേഡിയോയിലെ പാട്ട് കേൾക്കണം. ചെറുപ്പം മുതൽ ശീലിച്ചതാണ്. കത്ത് ചുരുക്കുന്നു, ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കും എന്ന് പ്രതീക്ഷിക്കട്ടെ. സ്നേഹത്തോടെ അമ്മക്കുട്ടി ടിസി. പിന്നെന്താ ഗാനം കേൾപ്പിക്കാമല്ലോ. വാലിയാണ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത്. ഇളയരാജ സംഗീതം നൽകി. മനോ പാടിയ ഗാനം. ചിത്രം ചിന്നത്തമ്പി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കോവളശ്ശേരിയിൽ നിന്നും ലൈല അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എന്റെ ചേട്ടന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അമ്മയുടെ പേര് സരസ്വതി. അമ്മയുടെ നാലു മക്കളിൽ ഇളയ മകനാണ് ചേട്ടൻ, പേര് സുരേഷ്. അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പം ആയിരുന്നു. എനിക്ക് രണ്ട് മക്കൾ, ഒരു മോളും ഒരു മോനും, വാവയും ഉണ്ണിയും. ഞങ്ങൾ ആറുപേരടങ്ങുന്ന സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു എൻ്റേത്. ഒരുപാട് നന്മയും സ്നേഹവും വാത്സല്യവുമുള്ള ആളായിരുന്നു അമ്മ. എൻ്റെ മക്കളെ അച്ഛനും അമ്മയ്ക്കും ജീവനായിരുന്നു, അവർക്ക് തിരിച്ചും. ഒരുപാട് സ്നേഹം അവർ ഞങ്ങൾക്ക് നൽകി. അമ്മ എന്നും പുലർച്ചെ എഴുന്നേൽക്കും, എന്നും രണ്ടു മണിക്കൂറോളം ഇരുന്ന് പത്രം വായിക്കും, എന്നും സന്ധ്യാദീപം കൊളുത്തി നാമം ജപിക്കും. എല്ലാ വിശേഷ ദിവസങ്ങളിലും അതിരാവിലെ എഴുന്നേറ്റ് നിലവിളക്ക് കൊളുത്തിവെക്കും. ചേട്ടൻ വരാൻ വൈകിയാൽ എത്ര രാത്രിയായാലും അമ്മ മുറ്റത്ത് ഒരു കസേരയുമിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കും. ചേട്ടൻ വന്നതിന് ശേഷം മാത്രമേ അമ്മ കിടക്കാറുള്ളൂ. സ്കൂൾ തലം മുതൽ എം എക്ക് പഠിക്കുന്നതുവരെയും എൻ്റെ മക്കൾക്ക് ചോറുപാത്രം നിറച്ചു നൽകുന്നത് അമ്മയാണ്. 99 പക്ഷാഘാതം വന്ന് ഒരു വശം തളർന്നു പോയ ആളാണ്.

ഒന്നര വർഷത്തോളം അമ്മ കിടപ്പായിരുന്നു. പിന്നെ എഴുന്നേറ്റിരിക്കാനും ചുമരിൽ പിടിച്ച് പതിയെ നടക്കാനുമൊക്കെ തുടങ്ങി. സ്വാധീനക്കുറവുണ്ടെങ്കിലും വീടിനുള്ളിൽ നടക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനുമുള്ള സുഖം ഈശ്വരൻ നൽകി. ഗേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ എൻ്റെ ഒരു കയ്യിൽ പതിയെ പിടിക്കും. 2018 May 1 എനിക്കൊരു സർജറി വേണ്ടി വന്നു. April 30 ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ അമ്മ തലയാട്ടി. ഞങ്ങൾ നടന്നു മറയുന്നതുവരെ അമ്മ അങ്ങനെ നോക്കി നിന്നു. 22 ഒരുമിച്ച് ജീവിച്ച വീട്ടിൽ നിന്നും അമ്മയോടൊപ്പമുള്ള അവസാന നിമിഷങ്ങളായിരുന്നു അത്. ഗർഭാശയം ഒഴിയെ തുടർന്ന് എൻ്റെ യൂട്രസും ഓവറിയും നീക്കം ചെയ്തു. എന്നെ നോക്കാൻ അമ്മയ്ക്കാവില്ലല്ലോ. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛനും മക്കളും അച്ചാമ്മയെയും കൂട്ടി എന്നെ കാണാൻ വന്നു. ഒത്തിരി നേരം അമ്മ എൻ്റെ അരികിലിരുന്ന് സംസാരിച്ചു. ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം അമ്മ കിടന്നു. വൈകുന്നേരം അവർ തിരികെ പോയി. ഒരാഴ്ച കഴിഞ്ഞ് രാത്രിയിൽ അമ്മ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ കറന്റ് പോയി. ഹാളിലിരുന്ന കസേരയിൽ തട്ടിയ അമ്മ വീണു. അമ്മയുടെ ഇടുപ്പെല്ല് പൊട്ടി. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി സർജറി ചെയ്തു. ലഭ്യമായ എല്ലാ ചികിത്സയും അമ്മയ്ക്ക് നൽകി. പക്ഷേ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ നിന്നും കരകയറി വരാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. 2018 June 26 അമ്മ ഞങ്ങളെ വിട്ടുപോയി. June 26 അമ്മയുടെ 8th ചരമവാർഷികമാണ്. അമ്മയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി കുതിക്കുന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കൂവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനമിത. കൈതപ്പുറം എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം നമ്മൾ.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ ശ്യാമള, 64 വയസ്സുള്ള വീട്ടമ്മയാണ്. ആയുസ്സിന്റെ മുക്കാലും ആകാശവാണി ഒരു ദിനചര്യയായിരുന്നിട്ടും ഇത് എന്റെ കടിഞ്ഞൂൽ കത്താണ്, ഒന്ന് പരിഗണിക്കണേ എന്നാണ് തുടക്കത്തിൽ ശ്യാമള പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കത്ത് പരിഗണിക്കുമല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. ഞാൻ 3 പഠിക്കുന്ന കാലത്തെ ഒരു ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. സ്കൂൾ വാർഷിക ആഘോഷത്തിന് പോകാനായി ഒരുങ്ങിയിറങ്ങിയ എന്നോട് അമ്മ ഇളയത്തങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു 25 കയ്യിൽ വെച്ച് തന്നിട്ട് പിള്ളേർക്ക് വെള്ളം വല്ലത് വാങ്ങിച്ചു കൊടുത്തോണം എന്നും കൽപ്പിച്ചു. 4 വയസ്സുള്ള അനുജനെയും അനിയത്തിയെയും എന്നോടൊപ്പം പറഞ്ഞുവിട്ടു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. വിശക്കുന്നുണ്ട്, 25 അന്ന് ഒരു ചെറിയ തുകയല്ല. വലിയ പത്രാസിൽ പിള്ളേരെയും കൂട്ടി ഞാൻ അടുത്ത് കണ്ട ചായക്കടയിൽ കയറി. ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ അപ്പൂപ്പനും അപ്പൂപ്പനേക്കാൾ പ്രായമുള്ള ഒരു ബെഞ്ചും ഡെസ്കും പിന്നെ എന്നോ കാലിയായ ഒരു ചില്ലലമാരയും മാത്രം. ബെഞ്ചിൽ ചാടിക്കയറിയിരുന്നുകൊണ്ട് ഞാൻ ഓർഡറിട്ടു, 3 വെള്ളം. അത്യധികം ഉത്സാഹത്തോടെ അപ്പൂപ്പൻ അടുക്കളയിലേക്ക് ഓടി. കാലുമാട്ടി ഗമയിലിരിക്കുമ്പോൾ പെട്ടെന്ന് വില വിവര പട്ടിക എന്റെ കണ്ണിലുടക്കി. പാലും വെള്ളം 15. 3 കണക്കും എന്റെ കയ്യിലെയും കാലിലെയും സകല വിരലുകളുടെ സഹായത്തോടെ ഒരു കാര്യം മനസ്സിലാക്കി. കാശ് തികയില്ല. ഉള്ളിലൊരു മിന്നൽ. എന്തു ചെയ്യും? ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങി ഒറ്റ ഓട്ടം. തിരിഞ്ഞു നോക്കാതെ ഓടുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, പിള്ളാരെ ഓടിക്കോ. കുറച്ചു ദൂരം ഓടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സുധവേ ഓട്ടക്കാരനായ അനുജൻ തൊട്ടു പിന്നാലെയുണ്ട്. 2 കഷ്ടിയുള്ള അനുജത്തി തത്തി തത്തി കടയിൽ നിന്നും ഇറങ്ങി വരുന്നതേ ഉള്ളൂ. പാവം. വീട് വരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വന്നു. വീട്ടിലെത്തിയപ്പോൾ ഒന്നും വാങ്ങിക്കൊടുക്കാത്തതിന് അമ്മ വഴക്കു പറഞ്ഞെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. അവർക്ക് 2 എന്തിനാണ് ഇറങ്ങി ഓടിയതെന്ന് പോലും അറിയില്ലായിരിക്കും. ഇപ്പോഴും ഞങ്ങൾ 3 കൂടുമ്പോൾ ഈ കഥ ഓർത്തോർത്ത് ചിരിക്കും. എങ്കിലും അന്ന് 3 വെള്ളവുമായി തിരികെ വന്ന ആ അപ്പൂപ്പന്റെ അവസ്ഥ ഓർക്കുമ്പോൾ ഇന്നെനിക്ക് സങ്കടവും കുറ്റബോധവും തോന്നാറുണ്ട്. പക്ഷേ ഗണിതശാസ്ത്രത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം അന്നത്തോടെ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ആ കുട്ടിക്കാലം ഓർത്തുകൊണ്ട് ഒരു പാട്ട് ചോദിക്കട്ടെ? പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനിയത്തി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഈ ഓർമ്മ പങ്കുവച്ചുകൊണ്ട് ചെങ്ങന്നൂരുള്ള ശ്യാമള സദാശിവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രസകരമായൊരു ഓർമ്മയല്ലേ? തീർച്ചയായും നല്ലൊരു ഗാനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതും. പി സുശീല പാടിയ ഗാനം. ചിത്രം ഒരു പെണ്ണിന്റെ കഥ. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ. സംഗീതം ജി ദേവരാജൻ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: എന്താണ് കെരറ്റോകോണസ്? ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
0: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിന് അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അതിന് സഹായം വേണം.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
5: നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655621, 9495956321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 വരെ.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആകാശവാണി സമയം 10 മണി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് സ്വാഗതം.
1: ഇന്നും പതിവ് പോലെ ഒട്ടനവധി കത്തുകൾ നമ്മുടെ മുൻപിലുണ്ട്,
0: ഇമെയിലും ഉണ്ട്. ആദ്യം കത്തുകളാവട്ടെ.
1: 1965 മുതൽ ആകാശവാണി പരിപാടികൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കത്താണ് ആദ്യം. കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ വി. ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ആദ്യം വെക്കുന്നത്. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പൊതുജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു പ്രശ്ന പരിഹാര വേദി തുടങ്ങിയാൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയകാല ഹിന്ദി മലയാളം ഗാനങ്ങൾ ചേർത്ത് ഒരു വാദ്യസംഗീത പരിപാടി തുടങ്ങാൻ ശ്രമിക്കുമോ? ഈ രണ്ട് നിർദ്ദേശം

0: നിർദ്ദേശങ്ങളാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്.
1: ഈ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം.
0: ഒപ്പം ചില അഭിപ്രായങ്ങളുമുണ്ട്. June 21 നിയമരംഗത്തിൽ പകർപ്പവകാശം 1951 പറ്റി അഡ്വക്കേറ്റ് ധ്രുവ പി നടത്തിയ പ്രഭാഷണം വളരെയധികം ഉപകാരപ്രദമായി. അതുപോലെ തന്നെ 28 ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ളയുടെ സുഭാഷിതം ജീവിത ലക്ഷ്യം തെറ്റി ദുശീലങ്ങളിലേക്ക് നീങ്ങുന്ന യുവാക്കൾക്കും വയോജനങ്ങൾക്കും മാർഗദർശനം നൽകുന്നതായിരുന്നു. അന്നത്തെ കാലം സാക്ഷിയിൽ എ കെ ലോഹിതദാസിന്റെ ശബ്ദം ശ്രോതാക്കളെ കേൾപ്പിച്ച ആകാശവാണിക്ക് 1000 നന്ദി. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ. സന്തോഷം.
1: വക്കം വാഹിദ് കല്ലറ പതിവ് പോലെ തന്നെ ഒരാഴ്ചത്തെ പരിപാടികളെ കുറിച്ച് വളരെ വിശദമായി കത്തുകൾ അയച്ചിട്ടുണ്ട്. 25 മുതൽ 30 വരെയുള്ള പരിപാടികളെ കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്നത്. ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ സൗമ്യ സനാതൻ ആലപിച്ച യുഗപുഷ്പം എന്ന കവിതയും, 6:15 പ്രിയ സിസ്റ്റേഴ്സ് പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഇത് 25 പരിപാടികളെ കുറിച്ചുള്ള കത്താണ്. 26 മുഹറത്തിന്റെ പ്രാധാന്യം വിവരിച്ച് വി പി ഷുഹൈബ് മൗലവി നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ കാവാലം ശ്രീകുമാർ ആലപിച്ച കാവാലത്തിന്റെ രാവണഘട്ടം എന്ന കവിതയും, 6:15 എൻ ജസീന പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 27 പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും, ഉഷമലരിയിൽ ഭാവന രാധാകൃഷ്ണൻ ആലപിച്ച കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിതയും, 6:15 പി എം ജോസ് മോഹൻദാസ് എന്നിവർ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 28 പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടി മൻ കി ബാത്ത്, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ പി സുശീലാദേവി ആലപിച്ച കുമാരനാശന്റെ കവിത, സുശീലാദേവി, മിനി, ഉഷ എന്നിവർ പാടിയ ഉദയഗീതം, എൻ ജെ ജോഷിലാൽ സമ്മാനിച്ച ഓർമ്മച്ചെപ്പ്, ഏകതാരയിൽ ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ, ശ്രോതാക്കളുടെ പ്രിയഗാനങ്ങൾ ഉൾപ്പെടുത്തിയ രഞ്ജിനി, മൊഴിയുറവുകളിൽ ഡോക്ടർ പൈലിയുമായി നടത്തിയ അഭിമുഖം എന്നിവ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഒപ്പം 29 ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ എസ് ജയ ആലപിച്ച നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിതയും, 6:15 പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ഉദയഗീതവും, രാത്രി 9:30 സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു വക്കം വാഹിദ് കല്ലറ. അദ്ദേഹത്തിന്റെ ഒരു കത്തുകൂടിയുണ്ട്. 30 എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ച സുഭാഷിതവും, ഉഷമലരിയിൽ എസ് അശ്വതി ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ വസന്തം എന്ന കവിതയും, 6:15 എം ജി രാധാകൃഷ്ണന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഉദയഗീതവും, വൈകിട്ട് 5:45 ഇടവ ബഷീറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
0: ആകാശവാണി തിരുവനന്തപുരം നിലയം നിത്യവും പ്രഭാതത്തിൽ 5:55 പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതം ശ്രോതാക്കളുടെ മനസ്സിനും ശരീരത്തിനും പ്രത്യേക ഊർജവും ഉന്മേഷവും ഉണർവും ഉത്സാഹവുമാണ് നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ ഒറ്റപ്പാലം. അണയാൻ പോകുന്ന നിലവിളക്കിലെ തിരിയിലേക്ക് എണ്ണയൊഴിക്കുമ്പോൾ പ്രകാശിക്കുന്നത് പോലെയാണ് June 29 ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം. വളരെ ശ്രദ്ധേയമായ ആ സുഭാഷിതത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ ഒറ്റപ്പാലം.
1: കാർത്തിക അണ്ടല്ലൂർ അയച്ച കത്താണ് അടുത്തത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ആരോഗ്യ കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം, കുടുംബത്തെയും സ്വന്തം ആരോഗ്യത്തെയും ചിന്തിക്കാതെ ലഹരിക്ക് അടിപ്പെടുന്നവർക്ക് നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. മുഹറം ദിനം ആകാശവാണി സമുചിതമായി തന്നെ ആഘോഷിച്ചു. അന്നത്തെ സുഭാഷിതം, ലളിതഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഏറെ സന്ദർഭോചിതമായിരുന്നു. 27 നേർവഴിയിൽ അധ്യാപകനായ ഹെബി ടൈറ്റസുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കാഴ്ചപരിമിതി നേരിടുന്ന അധ്യാപകന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും വെളിച്ചം വീശി. കോളേജ് കാലഘട്ടത്തിലെ മിക്സഡ് ഫുഡ് സമ്പ്രദായം ഗൃഹാതുരത്വമൂറുന്ന ഓർമ്മയായി മാറിയത് കേരളത്തിലെ 14 സന്ദർശിച്ച പോലെയായി. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രേഷ്ഠ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്തത് അതേക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. ശനിയാഴ്ചകൾ തോറും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന തമിഴ് ചൊൽമാലെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. 27 രാഗാമൃഗത്തിൽ പ്രക്ഷേപണം ചെയ്ത കർണാടക സംഗീതവും അതിന്റെ പക്കമേളവുമെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 21 മുതൽ 28 പ്രക്ഷേപണം ചെയ്ത ഓരോ സുഭാഷിതവും മനുഷ്യരുടെ മനസ്സംസ്കരണത്തിന് ഏറെ ഉതകുന്നവയായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാർത്തിക അണ്ടല്ലൂർ.
0: എം പി പൗലോസ് പട്ടിപറ്റത്തിന്റേതാണ് അടുത്ത കത്ത്. കർഷകരെയും വിപണിയെയും ആരോഗ്യകരമായി ചേർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന പുതിയ കാഴ്ചപ്പാടിനെക്കുറിച്ച് വയലും വീടും പരിപാടിയിൽ ഡോക്ടർ യമുന നടത്തിയ പ്രഭാഷണം അറിവ് നൽകുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: ഷീജ മുരളി മുണ്ടപ്പള്ളിയുടെ കത്താണ് അടുത്തത്. 17 രാവിലെ 7:15 ശേഷമുണ്ടായിരുന്ന ചരിത്രത്തിൽ ഇന്ന് ഒരു ഇതം പ്രഥമമായ അറിവ് പകരുന്നതായിരുന്നു. പ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഈഫൽ ടവർ എന്നിവയുടെ നിലനിൽപ്പിന് പിറകിലുള്ള കഥ ഒരിക്കൽ കൂടി കേൾപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. അന്ന് കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ്. 22 രാത്രി 7:35 പ്രക്ഷേപണം ചെയ്ത മായാമുദ്രയെക്കുറിച്ച്

0: ചെയ്തിട്ടുണ്ട്. ഏറെ ഗൃഹാതുരത സൃഷ്ടിച്ച പരിപാടിയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോനതൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന പ്രശസ്ത കൃതിയുടെ ആവിഷ്കാരം എത്ര മനോഹരമായി അവതരിപ്പിച്ചു. ആക്ഷേപഹാസ്യം ശക്തമായി സാഹിത്യത്തിൽ ഉപയോഗിച്ച് ജനപ്രീതി നേടിയ സാഹിത്യകാരൻ ബാലസാഹിത്യ രചനയിലും കൃതഹസ്തനാണ്. ജൂൺ 21 ലോക സംഗീത ദിനമായി ആഘോഷിച്ച വേളയിൽ അന്നേ ദിവസം പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്രഗാനം കാലിക പ്രസക്തി നേടിയവയായിരുന്നു. ഷീജ മുരളി, മുണ്ടപ്പള്ളി എഴുതുന്നു.
1: ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം. പ്രിയപ്പെട്ട എഴുത്തുപെട്ടിക്ക് പ്രഭാതഭേരി വളരെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ്. ജൂൺ 25 പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരിയിൽ പാലക്കാട് അട്ടപ്പാടിയിലെ കർഷകരുടെ മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഈ അധ്യായം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. അതുപോലെ തന്നെ അന്ന് രാവിലെ 11 മുതൽ 12 വരെ സെൻസസ് 2027 കുറിച്ച് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ലളിതമായി പറഞ്ഞു തന്ന ശ്രീ ഹാരിസിനും നേതൃത്വം നൽകിയ ജി സന്തോഷ് കുമാറിനും നന്ദി അറിയിക്കട്ടെ. 24 തീയതി ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷർമത് ഖാൻ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ മറുപടി നൽകി. ഡോക്ടർക്കും MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. ഗീതാ ഗോപാലകൃഷ്ണന്റെ ഒരു കത്തുകൂടിയുണ്ട്. 26 തീയതിയിലെ ഗ്രാമരംഗം ഏറെ ഇഷ്ടമായി. അമ്പലംകുന്നിനെ പറ്റി പറഞ്ഞ ഗ്രാമപൂർണിമ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ വരച്ചുകാട്ടിയ ചുമട് താങ്ങി ഗ്രന്ഥശാലകളിലൂടെ, ഇതിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ മണപ്പള്ളിയിലെ യുവഭാവന ഗ്രന്ഥശാലയുടെ നല്ല പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണി എന്ന അമൃതവാണിക്ക് ആശംസകളോടെ ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം.
0: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ അയച്ച കത്തുകളിലെ അഭിപ്രായങ്ങളാണ് 26 തീയതി വെള്ളിയാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ. ആസ്വാദ്യവും ഹൃദ്യവുമായിരുന്നു. സന്ധ്യ അനീഷ് അവതരിപ്പിച്ച കഥ സതീഷ് വളന്തരയുടെ ന്യായവിധി എന്ന കഥ. അതിലെ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കാൻ തയ്യാറാകുന്ന വീട്ടമ്മയെ മറക്കാൻ കഴിയില്ല. ഡോക്ടർ ശ്രുതിയുടെ കവിത ഹ്രസ്വമെങ്കിലും വളരെ നന്നായിരുന്നു. ആലാപനത്തിൽ ശോക ചവി ചേർത്തത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. ആലാപനം തരക്കേടില്ലായിരുന്നു. ചുരുക്കത്തിൽ ആകെ കൂടി കൊള്ളാം. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു MD ശിവരാമൻ, ഗീതാ ശിവരാമൻ. അവർ മറ്റ് രണ്ട് കത്തുകൾ കൂടി അയച്ചിട്ടുണ്ട്. അജിത് നമ്പ്യാർ രചനയും റൂബി ബാബു സംവിധാനവും നിർവഹിച്ച് 3 ഭാഗങ്ങളായി പ്രക്ഷേപണം ചെയ്ത നാടകം ഒരു ഗോവൻ ട്രിപ്പ്. തത്വത്തിൽ നന്നായി, പക്ഷേ സാധാരണ ഒരു വീട്ടിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുന്നു. ഗോവയ്ക്ക് പോയ വീട്ടമ്മമാർ സഞ്ചരിച്ച കാർ തിരികെ പോരുമ്പോൾ കണ്ടില്ല, വേറെ കാറ് തരപ്പെടുത്തുന്നതായി മനസ്സിലാക്കുന്നു. അതോ എന്റെ അറിവില്ലായ്മ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ അറിയില്ല. ഏതായാലും തരക്കേടില്ല, നല്ല അഭിനയം. പക്ഷേ ഇങ്ങനെ കള്ളം പറഞ്ഞ് സ്ത്രീകൾ പദ്ധതി തയ്യാറാക്കുമോ ആവോ?
1: കാർ അവസാനം കിട്ടിയെന്ന് നമ്മള് നാടകത്തിൽ പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകൾ ഇങ്ങനെ കള്ളം പറഞ്ഞു പോകുമോ? സ്ത്രീകൾ കള്ളം പറയാതെ തന്നെ സ്ത്രീകൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ, ആ നാടകത്തിലൂടെ അത് തന്നെയാണ് നമ്മൾ അവസാനം പറഞ്ഞു വെക്കുന്നത്.
0: 29 തീയതി തിങ്കളാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഉഷമലരിയിൽ നാലാങ്കിൽ കൃഷവേളയുടെ കവിത ദീപാർച്ചന എസ് ജയ ആലപിച്ചത് കർണാനന്ദകരമായിരുന്നു. അന്ന് തന്നെ വൈകുന്നേരം 5 പ്രക്ഷേപണം ചെയ്ത വിവേകോദയം അക്ഷരശ്ലോക സമിതി ആലപ്പുഴ അവതരിപ്പിച്ച അക്ഷരശ്ലോകം കേട്ടു. ശരാശരിയിൽ കഷ്ടിച്ച് പിടിച്ചു നിന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. വലിയൊരു നിലവാരത്തിലെത്താൻ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും അഭിനന്ദനങ്ങളോടെ MD ശിവരാമൻ, ഗീതാ ശിവരാമൻ, പാലക്കാട്.
1: ഗിരിജ വെച്ചൂരിന്റേതാണ് അടുത്ത കത്ത്. ജൂൺ 10 തീയതിയിലെ വിശ്വമനോഹരി എന്ന കവിതയും അസീസിന്റെ 7 വാർഡ് എന്ന കഥയും നന്നായിരുന്നു. ജെൻഡർ ലെൻസിലൂടെ നോക്കുമ്പോൾ എന്ന പ്രഭാഷണവും നന്നായി. സാഹിത്യരംഗത്തിലെ പരിപാടികളാണ് ഇദ്ദേഹം പ്രതിപാദിച്ചതെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജൂൺ 14 തീയതി ഏകതാര കലവൂർ വിശ്വനാഥന്റെ ലളിതഗാനം ഗംഭീരമായി. മുഴിയുറവകളിൽ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുടെ നാടകവിശേഷങ്ങൾ നന്നായിരുന്നു. പഴയ ആളുകൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ നാടകവും ഗാനങ്ങളും അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. 15 തീയതി നെല്ല് വിശേഷങ്ങളെപ്പറ്റി അശ്വതി ശ്രീകുമാറിന്റെ വിവരണം നന്നായി. അതുപോലെ ഞാറ്റുവേല വിശേഷങ്ങൾ, നെല്ല് വിത്തിടുമ്പോൾ മുതൽ കതിരിട്ട് കൊയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പഴയ കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ പോലെ പ്രായമായവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നാണ് ശ്രോതാവ് കുറിക്കുന്നത്. 15 തീയതിയിലെ പുരാണ പാരായണത്തെപ്പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കുരീപ്പുഴ സജീവിന്റെ പുരാണ പാരായണം ഞാൻ ഇത്രയും നാൾ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നായിരുന്നു. എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മഹാദേവൻ എന്ന കഥാപ്രസംഗം വളരെ നന്നായി. പുരാണത്തിലെ മാർക്കണ്ഡേയൻ മുതൽ എല്ലാ ഭാഗങ്ങളെയും തൊട്ടാണ് കഥ അദ്ദേഹം നിർത്തിയത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഗിരിജ വെച്ചൂർ.
0: ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള 3-4 കത്ത് അയച്ചിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമായ 26 തീയതി ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ കവിത കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തതും കാലം സാക്ഷിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചതും തുടർന്ന് അദ്ദേഹം എഴുതിയ മുക്കുറ്റി തിരുതാളി എന്നുണങ്ങുന്ന ചലച്ചിത്രഗാനം കേൾപ്പിച്ചതും കാവാലത്തിന്റെ ഓർമ്മകൾ ദീപ്തമാക്കിയ ആകാശവാണിയെ അഭിനന്ദനം അറിയിക്കുന്നു. 27 തീയതി

0: ഈ നേർമൊഴിയിൽ കൊല്ലം എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖത്തിലൂടെ അവിടുത്തെ വിവിധയിനം കോഴ്സുകൾ, തൊഴിൽ സാധ്യത, ഉപരിപഠന സന്ദർഭങ്ങൾ എന്നിവ വിശദമായി അറിയാൻ കഴിഞ്ഞു. അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. തുടർന്ന് കൂട്ടുകാരിയിൽ ആക്ടിവിസ്റ്റായ മീനാകുമാരിയുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖം സ്ത്രീ ശാക്തീകരണത്തിന് ഇന്ന് നടത്തുന്നതും നടത്തേണ്ടതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധി എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിർണായകമായ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗുണദോഷങ്ങൾ വിശദമാക്കി ജനശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന 27-ാം തീയതിയിലെ പ്രഭാതഭേരിയുടെ പ്രക്ഷേപണം വളരെ നന്നായി. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം അറിയിക്കാതെ നടത്തുന്ന നിരുപദ്രവകരമായ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് പൊളിച്ചടുക്കിയ ഹാസ്യരസപ്രധാനമായ ഒരു നല്ല നാടകമായിരുന്നു. 3 ഭാഗങ്ങളായി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത, അജിത് നമ്പ്യാർ രചന നിർവഹിച്ച്, റോബി ബാബു സംവിധാനം ചെയ്ത ഒരു ഗോവൻ ട്രിപ്പ് എന്ന നാടകം. അതിന്റെ ഭാഗമായ ഏവരെയും അഭിനന്ദിക്കുകയാണ്. ചക്കുവരിക്കൽ രാമചന്ദ്രൻ പിള്ള.
1: രാജീ മരത്തൻകൂടിന്റെ കത്തുകളാണ്. ജൂൺ 11-ാം തീയതിയിലെ യുവസാഹിതി നന്നായി. അന്നേ ദിവസം തന്നെ നാടകകൃത്തും സംവിധായകനുമായ സൂര്യകൃഷ്ണമൂർത്തിയുമായി MK ദിലീപ് നടത്തിയ അഭിമുഖം എന്തുകൊണ്ടും അവസരോചിതമായി. വ്യക്തമായ നിലപാട്, അനുയോജ്യമായ വിവരണങ്ങൾ, MT ബഷീർ എന്നിവരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, സുഗതകുമാരിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, സിനിമ, നാടകം എന്നിവയുടെ സ്വാധീനം എല്ലാം ഇഷ്ടത്തോടെ കേട്ടു. ആകാശവാണിക്കും സൂര്യകൃഷ്ണമൂർത്തിക്കും ദിലീപിനും അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ, സാധ്യതകൾ എന്ന പ്രത്യേക പരിപാടി ശ്രദ്ധിച്ചു. കഥകളി പദങ്ങളിൽ ലവണാസുരവധം ആട്ടക്കഥ കലാമണ്ഡലം സജീവവും സംഘവും അവതരിപ്പിച്ചത് ആസ്വാദ്യകരമായി. യുവവാണി റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് ജിതിൻ എസ്, MR രഞ്ജിനി എന്നിവർ പങ്കെടുത്ത പരിപാടി ഉപകാരപ്രദമായി. സാഹിത്യവേദിയിൽ ജൂൺ 12-ന് മുല്ലക്കര ജെ സോമശേഖരപിള്ളയുടെ വിശ്വമനോഹരി, എന്റെ യാത്ര എന്നീ കവിതകൾ കേട്ടു. തഴവാ തോപ്പിൽ ലത്തീഫിന്റെ കഥ 7-ാം വാർഡ്, അനിതാ ശരത് എഴുതി അവതരിപ്പിച്ച കവിത എല്ലാം കേട്ടിരിക്കാം. അത്ര തന്നെ. അതിനും കേമമായി 9:45-ന് അവതരിപ്പിച്ച മൊഴിയാമൊരു കഥ, VK എഴുതിയ കഥ മുക്തി സന്ദീപ് സുരേഷ് ഭംഗിയായി വായിച്ചു. അഭിനന്ദനങ്ങൾ. ജൂൺ 13-ന്റെ വിശേഷതകളുമായി ചരിത്രത്തിൽ ഇന്ന് ആയിരാരോഗ്യം, കാലം സാക്ഷി, പാട്ടും പൊരുളും എന്നിവ നന്നായി. പാതിരാവായില്ല പൗർണമി കന്യക്ക് എന്ന ഗാനത്തെ ശ്രീകുമാർ മുഖത്തിൽ അവതരിപ്പിച്ചത് നന്നായി. അന്ന് ഉച്ചയ്ക്കുള്ള രഞ്ജിനി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാറ്റ്, മഴ, പുഴ, ആകാശം എന്നീ വാക്കുകളുള്ള ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് രഞ്ജിനി സമ്മാനിച്ചു. മറ്റൊരു കത്തുകൂടിയുണ്ട്. ജൂൺ 16-ാം തീയതി സർഗ കേരളത്തിൽ പെരുമ്പടവും ശ്രീധരൻ അവതരിപ്പിച്ച കഥ, ചന്ദ്രമതി അവതരിപ്പിച്ച കവിത എല്ലാം ശ്രദ്ധിച്ചു. കാലം സാക്ഷിയിൽ ഭരണിക്കാവ് ശിവകുമാറിന്റെ ശബ്ദം കേൾപ്പിച്ചത് അദ്ദേഹത്തിന് ആദരാഞ്ജലിയായിരുന്നു. നേർമൊഴിയിൽ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തുമായി ദിലീപ് MK നടത്തിയ അഭിമുഖം കേട്ടു. വിജ്ഞാനപ്രദമായിരുന്നു. അഡ്വക്കേറ്റ് അഖില വി കൃഷ്ണ, ശില്പ GS, നിഖിൽ R, കൂടെ ശ്രേയ സുരേഷ് എന്നിവർ പങ്കെടുത്ത യുവവാണിയും നന്നായി. ഇത്രയും അഭിപ്രായങ്ങൾ അറിയിച്ചത് രാജി മരത്തൻകോട്. ഇനിയും AIRTVMPM@gmail.com എന്ന ജിമെയിൽ വിലാസത്തിൽ നമുക്ക് ലഭിച്ച മെയിലുകളാണ്. ലതീഷ് കുന്നുമൽ, ആലപ്പടമ്പ, പയ്യന്നൂർ. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിലും അന്യഭാഷാ സ്വാധീനത്തിലും പെട്ട് നമ്മുടെ ഉച്ചാരണ ശുദ്ധിയും പദപ്രയോഗങ്ങളും വഴിമാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ഉച്ചാരണ പിശകുകളും വ്യാകരണ തെറ്റുകളും അത്രമേൽ ലളിതമായും ഹൃദ്യമായും ചൂണ്ടിക്കാണിക്കാൻ നല്ല മലയാളം എന്ന പരിപാടിക്ക് സാധിക്കുന്നുണ്ട്. അക്ഷരശുദ്ധിയും വ്യക്തതയുമുള്ള ഉച്ചാരണവുമാണ് ഒരു ഭാഷയുടെ ജീവൻ. അത് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മലയാള ഭാഷയോടുള്ള ആദരവും പ്രതിബദ്ധതയും വിളിച്ചോതുന്ന ഇത്തരമൊരു മികച്ച പരിപാടി ആസൂത്രണം ചെയ്യുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. ആദ്യം നിയമരംഗത്തെക്കുറിച്ചാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനായി നടപ്പിലാക്കിയ 2025-ലെ കേരള പൊതുസേവന അവകാശ നിയമത്തെക്കുറിച്ച് 28-ാം തീയതി നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. പ്രഭാതഭേരിയിൽ നദികൾ നമ്മുടെ ജീവന്റെയും നിലനിൽപ്പിന്റെയും ആണിക്കല്ലാണ്. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാനും ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും നദീ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. വീടുകളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും മലിനജലം നേരിട്ട് നദികളിൽ ഒഴുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ശുദ്ധജലം നദികളിൽ ലഭ്യമാക്കാം. 29-ാം തീയതിയിലെ പ്രഭാതഭേരി വളരെ പ്രസക്തവും ശ്രദ്ധേയവുമായിരുന്നു. 29-ാം തീയതിയിലെ മായാമുദ്രകളെക്കുറിച്ചാണ് അടുത്തതായി വിലയിരുത്തിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ പിടിയിലമരുന്ന കിഴക്കൻ ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ യൂസഫ് എന്ന ബാലന്റെ വളർച്ചയും പ്രവാസവും പ്രണയവും മനോഹരമായി വരച്ചു കാട്ടുന്ന 2021-ലെ നൊബേൽ സമ്മാന ജേതാവായ അബ്ദുൾ റസാഖ് ഗുർണയുടെ ലോക പ്രശസ്ത നോവൽ പറുദീസയെ വിലയിരുത്തിയ 29-ാം തീയതിയിലെ മായാമുദ്രകൾ ശ്രദ്ധേയമായി. പ്രകാശധാരയെക്കുറിച്ചാണ് അടുത്തത്. ചർമ്മത്തിൽ പലയിടത്തായി ചുവന്നതോ പുഴുവാട്ടിയതുപോലെയുള്ള പാടുകൾ ഉണ്ടാക്കുന്ന ചൊറിച്ചിൽ വരുന്ന അവസ്ഥയും നീണ്ട ചികിത്സ ആവശ്യമായതുമായ ആർട്ടിക്കേറിയ എന്ന അലർജി രോഗത്തെക്കുറിച്ച് 30-ാം തീയതി പ്രകാശധാരയിൽ ഡോക്ടർ ജയശ്രീ എം നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. കാലം സാക്ഷിയെക്കുറിച്ച് ഇങ്ങനെയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഭാരതീയ നൃത്തകലയുടെ പ്രഥമ

0: ക്ഷീവർണമുള്ളതിനാൽ അനന്തപുരി FM-ലെ പരിപാടികളാണ്
1: നമ്മൾ ന്യൂസ് ഓൺ എയർ ആപ്പിൽ കൊടുത്തത് അല്ലേ.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കക്കര ചൂണ്ടിക്കെട്ടിയത് ഒരുപക്ഷെ ഈ കാര്യമായിരിക്കും. ഭൂമിയിലെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനും വനങ്ങളെയും വനവിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. 1-ാം തീയതി തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി. 1-ാം തീയതി തന്നെ ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർവ ചിത്രം എന്ന കവിത അർച്ചന ഗോപിനാഥ് ആലപിച്ചത് മനോഹരമായിരുന്നു. 1-ാം തീയതി ആയുരാരോഗ്യത്തിൽ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർ കലാദേവി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 1-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ പഴയകാല റേഡിയോ മെക്കാനിക് കൃഷ്ണനായരുമായി സിബിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
1: അടുത്തതായി മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് പി മുഹമ്മദിന്റെ മെയിലാണ്. ഉഷമലരിയിൽ ONV കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത രഞ്ജിനി സുധീരൻ ആലപിച്ചത് ഭാവസാന്ദ്രമായിരുന്നു. പകർച്ചവ്യാധികളെ തടയേണ്ടത് ആശുപത്രിയിൽ ചെന്നിട്ടല്ല, വീട്ടിൽ നിന്നു തന്നെ തുടങ്ങണമെന്ന ആഹ്വാനത്തോടെ ഡ്രൈഡേ ആചരിക്കുന്നതിന്റെ പ്രാധാന്യം അവതരിപ്പിച്ച പ്രഭാതഭേരിയും ശക്തമായി. എബോള അറിയേണ്ട കാര്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഡോക്ടർ ക്രിസ്റ്റി മരിയ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം എബോള വൈറസിന്റെ ഉത്ഭവം മുതൽ അതിന്റെ ലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സാ രീതികൾ എന്നിവയെല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്നതായി. കേവലം ഒരു സ്പർശം മനുഷ്യജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ഭംഗിയായി പറഞ്ഞ് അവതരിപ്പിച്ച ഡെയ്സമ ജെയിംസിന്റെ സുഭാഷിതം ചിന്തനീയമായി. അട്ടപ്പാടി മേഖലയിലെ മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ചുള്ള പ്രഭാതഭേരി വിവിധയിനം മധുരക്കിഴങ്ങുകളെക്കുറിച്ച് അറിയാനും മധുരക്കിഴങ്ങിന്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായകമായി. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടി ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം ശക്തവും അവസരോചിതവുമായി. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലെ പ്രശ്നങ്ങൾ ബഹുമുഖമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായി ജൂലൈ 1-ാം തീയതിയിലെ പ്രഭാതഭേരി. എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രഭാതഭേരി അഭിനന്ദനം അർഹിക്കുന്നു. വനത്തിന്റെയും മരങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം ആഴത്തിലുള്ളതും ചിന്തനീയവുമായിരുന്നു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് CV ശ്രീജിത്ത് തയ്യാറാക്കിയ വാർത്താ വീക്ഷണവും പേടിപ്പെടുത്തുന്ന ലഹരി ഉപയോഗത്തിന്റെ ചിത്രം പങ്കുവച്ചതിനോടൊപ്പം കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും എടുത്ത് അവതരിപ്പിച്ചു. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ.
0: ആകാശവാണി ഇതാദ്യമായിട്ടല്ല ഇടമലക്കുടിയെ കുറിച്ച് പരിപാടി അവതരിപ്പിക്കുന്നത്. ഇടമലക്കുടിയിൽ ഏകംഗ സ്കൂൾ, ഒരു വിദ്യാർത്ഥി മാത്രം പഠിക്കുന്ന സ്കൂളിനെ കുറിച്ച് ആകാശവാണി 1-2 പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഒപ്പം സ്കൂൾ തുറക്കുന്ന ദിവസം June 1-ാം തീയതി അവിടുന്നുള്ള തത്സമയ പ്രക്ഷേപണം നമ്മൾ ചെയ്തിരുന്നു. ഇങ്ങനെ ഇടമലക്കുടി എന്ന ഗ്രാമത്തെ പലപ്പോഴും ആകാശവാണി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ എഴുത്തുപഴിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എഴുത്തുപെട്ടിയിലേക്ക് കത്തുകളയക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, പരിപാടി ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്ന് തന്നെ തവണ കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതുപോലെ തുറന്ന് തന്നെ അഭിപ്രായങ്ങൾ എഴുതുക. വിലാസം ഇതാണ്:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 6950014.
0: ജിമെയിൽ സന്ദേശവും അയക്കാം: AIRTVMPM@gmail.com. ഇതാണ് ഇമെയിൽ വിലാസം.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: AIRTVMPM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. സെൻസസ് ആക്ട് 1948. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് നീതു എസ് ടി സംസാരിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ആഗോള ജനസംഖ്യ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെയും അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി എന്ന സംഖ്യയിലെത്തിയത്. ഇതിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ജനസംഖ്യാ ദിനം ആചരിച്ചു വരുന്നത്. നീതിപൂർവവും പ്രത്യാശാഭരിതവുമായ ഒരു ലോകത്തിൽ യുവാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ അവകാശങ്ങളും അവസരങ്ങളും നൽകി ശാക്തീകരിക്കുക എന്നതാണ് 2026 ജനസംഖ്യാ ദിനത്തിന്റെ പ്രധാന വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ ഡിജിറ്റൽ സെൻസസ് നടപടികൾക്ക് നിലവിൽ തുടക്കമായിരിക്കുകയാണ്. ആധുനിക ഭരണ സംവിധാനത്തിൽ കൃത്യവും വേഗതയേറിയതുമായ വിവരശേഖരണത്തിന് ഡിജിറ്റൽ സെൻസസ് അത്യന്താപേക്ഷിതമാണ്. പേപ്പർ ഫോമുകൾ

ആപ്പുകൾക്ക് പകരം മൊബൈൽ ആപ്പുകളും വെബ് പോർട്ടലുകളും ഉപയോഗിക്കുന്നതിലൂടെ സെൻസസ് വിവരങ്ങൾ തത്സമയം ലഭ്യമാവുകയും ഡാറ്റ അപഗ്രഥനത്തിന്റെ സമയം വർഷങ്ങളിൽ നിന്ന് മാസങ്ങളായി കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ മാനുഷികമായ പിഴവുകൾ ഒഴിവാക്കി വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ സാധിക്കുന്നു. കൂടാതെ കോടിക്കണക്കിന് പേപ്പർ ഫോമുകളുടെ അച്ചടി ഒഴിവാക്കുന്നതിലൂടെ ചെലവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദം ഉറപ്പുവരുത്താനും സാധിക്കുന്നു. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഡിജിറ്റൽ സെൻസസ് സംവിധാനം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ലഭ്യമാകുന്ന കൃത്യമായ വിവരങ്ങൾ സർക്കാരുകൾക്ക് കൂടുതൽ ഫലപ്രദമായ വികസന പദ്ധതികളും സാമൂഹിക ക്ഷേമ പരിപാടികളും ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള ഔദ്യോഗിക നിയമപരമായ ചട്ടക്കൂട് നൽകുന്നത് 1948 ജനസംഖ്യാ കണക്കെടുപ്പ് നിയമം അഥവാ സെൻസസ് നിയമം ആണ്. സ്വാതന്ത്ര്യാനന്തരം 1948 സെപ്റ്റംബർ 3 ഈ നിയമം പാസാക്കിയത്. രാജ്യത്ത് നിലവിൽ നടക്കുന്ന 2027 സെൻസസ് ഉൾപ്പെടെയുള്ള എല്ലാ ജനസംഖ്യാ കണക്കെടുപ്പുകളും ഈ നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർവഹിക്കുന്നത്. സെൻസസ് നിയമം വകുപ്പ് 8 ഉപവകുപ്പ് 2 പ്രകാരം സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ രാജ്യത്തെ ഓരോ പൗരനും നിയമപരമായി ബാധ്യസ്ഥനാണ്. വകുപ്പ് 15 പ്രകാരം ജനസംഖ്യാ കണക്കെടുപ്പിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ കോടതികൾക്ക് പോലും തെളിവായി ആവശ്യപ്പെടാൻ കഴിയില്ല. കൂടാതെ നികുതി നിർണയം, ക്രിമിനൽ അന്വേഷണങ്ങൾ തുടങ്ങിയ മറ്റു ആവശ്യങ്ങൾക്കായും ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. വിവിധ ഭരണപരമായ ആവശ്യങ്ങൾക്കായി വ്യക്തികളുടെ പേരുകൾ ഒഴിവാക്കിയുള്ള സംയോജിത സ്ഥിരവിവര കണക്കുകൾ അഥവാ ഇന്റഗ്രേറ്റഡ് ഡാറ്റ മാത്രമാണ് സർക്കാർ പുറത്തുവിടുന്നത്. വകുപ്പ് 3 പ്രകാരം രാജ്യത്തോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ സെൻസസ് നടത്താനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളത്. സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു സെൻസസ് കമ്മീഷണറെയും സംസ്ഥാനങ്ങളിൽ സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറെയും നിയമിക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് 4 പ്രതിപാദിച്ചിരിക്കുന്നു. പ്രാദേശിക തലത്തിൽ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്നതും സെൻസസ് നിയമം 1948. വകുപ്പ് 4A പ്രകാരം സെൻസസ് ജോലികൾ സുഗമമായി നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഉപയോഗിക്കാനും ആവശ്യമെങ്കിൽ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ എന്നിവ താൽക്കാലികമായി ഏറ്റെടുക്കാനും സർക്കാരിന് ഈ നിയമം അധികാരം നൽകുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന പുതിയ സെൻസസ് പ്രക്രിയകളിലും ഈ നിയമത്തിലെ സ്വകാര്യതയും വിവര ശേഖരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും കർശനമായി പാലിക്കുന്നുണ്ട്. ഇന്ത്യൻ സെൻസസ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വകുപ്പ് 11. ഈ വകുപ്പ് പ്രകാരം കുറ്റകൃത്യങ്ങളെ അവയുടെ ഗൗരവമനുസരിച്ച് 2 തിരിച്ചിരിക്കുന്നു. സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക, മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുക, വീടുകളിൽ രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക നമ്പറുകൾ നശിപ്പിക്കുക,

0: 1,000 രൂപ വരെ ശിക്ഷയായി ചുമത്താൻ ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുന്ന ഗുരുതരമായ വീഴ്ചകൾക്ക് കടുത്ത തടവ് ശിക്ഷയാണ് ഈ നിയമം വിഭാവനം ചെയ്യുന്നത്. നിയോഗിക്കപ്പെട്ട ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയോ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, ജനങ്ങളോട് അപകീർത്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുക, രേഖകളിൽ വ്യാജ വിവരണങ്ങൾ എഴുതി ചേർക്കുക, ശേഖരിച്ച വ്യക്തിഗത വിവരങ്ങൾ നിയമവിരുദ്ധമായി മറ്റുള്ളവർക്ക് ചോർത്തി നൽകുക എന്നിവ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ഔദ്യോഗിക പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ലഭിക്കുന്നതാണ്. വകുപ്പ് 11 പുറമെ സെൻസസ് ആവശ്യങ്ങൾക്കായി വാഹനങ്ങളോ കെട്ടിടങ്ങളോ താൽക്കാലികമായി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് വകുപ്പ് 7F പ്രകാരം 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളെല്ലാം മജിസ്ട്രേറ്റിന്റെ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാവുന്ന കൊഗ്നൈസബിൾ കുറ്റങ്ങളുടെ പരിധിയിൽ വരുന്നു. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങേണ്ടത് അനിവാര്യമാണെന്ന് വകുപ്പ് 12 പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കരുത്ത് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ലാതെ ഒരു ഭരണകൂടത്തിനും ഫലപ്രദമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ജനസംഖ്യാ കണക്കെടുപ്പിന് ഇത്രയും പ്രാധാന്യമുള്ളത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതവും വിവിധ വികസന ഗ്രാന്റുകളും നിശ്ചയിക്കുന്നത് പ്രധാനമായും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായ സെൻസസ് വിവരങ്ങളില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക സഹായം ലഭിക്കാതെ വരും. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, സംവരണം, മണ്ഡല പുനർനിർണയം, ബൃഹത്തായ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, സാക്ഷരതയും സ്ത്രീ ശാക്തീകരണവും വിലയിരുത്തൽ, ഗ്രാമീണ കുടിയേറ്റ പഠനം ഇവയെല്ലാം പ്രധാനമായും ആസൂത്രണം ചെയ്യുന്നത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സാമൂഹിക നീതിക്കും സമത്വത്തിനും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനും അനുസൃതമായ രീതിയിൽ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും സെൻസസ് അത്യന്താപേക്ഷിത ഘടകമാണ്. സെൻസസ് എന്നത് വെറും ഒരു കണക്കെടുപ്പല്ല, അത് രാജ്യത്തിന്റെ ഭാവി വികസനത്തിന്റെ ഭൂപടം കൂടിയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരന്റെയും വിവരങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നത്. കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ വികസിതവും സമത്വാധിഷ്ഠിതവുമായ നാളെയുടെ നിർമ്മാണത്തിൽ നമുക്കും പങ്കാളികളാകാം.
1: സെൻസസ് ആക്ട് 1948. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് നീതു എസ് ടി.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം ആദ്യം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ചിത്രം സ്വയംവര പന്തൽ.

ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സ്നയും ബാലുവും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന സന്തോഷ് വർമ്മ, സംഗീതം അലക്സ് പോൾ. ഒരു ഗാനം കൂടി കേൾക്കാം. അനിൽ പനശ്വരൻ എഴുതിയ വരികൾക്ക് ബിജുബാലിൻ്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത്. ചിത്രം അറബിക്കഥ.

0: നടക്കുമ്പോൾ കാലിന് താഴെ ഒഴുകി നടക്കുന്ന പഞ്ഞിമിഠായി പോലുള്ള മേഘങ്ങളും. കേൾക്കുമ്പോൾ തന്നെ ഒരു മാന്ത്രിക ലോകം പോലെ തോന്നുന്നില്ലേ? ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള യാത്ര ശരിക്കും മനോഹരമാണ്. പക്ഷേ ഈ സുന്ദരമായ യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ പർവ്വത ആരോഹകരെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളാണ്. നമ്മുടെ ശ്വാസം പോലും ഐസ്കട്ടയാക്കി മാറ്റുന്ന കഠിനമായ തണുപ്പും വളരെ ഉച്ചത്തിലുള്ള നമ്മളെ തള്ളിയിടാൻ പോകുന്നത്ര ശക്തമായ കാറ്റും എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാവുന്ന ഭീമൻ മഞ്ഞുമലകളും അവിടെയുണ്ട്. ഈ വില്ലന്മാരെയെല്ലാം തോൽപ്പിച്ച് കയ്യിലൊരു വടിയും കുത്തിപ്പിടിച്ച് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് നടന്നു കയറിയ രണ്ടാം ക്ലാസ്സുകാരനായ ഒരു കൊച്ചു മിടുക്കന്റെ വിശേഷങ്ങളാണ് ഇന്ന് ബാലലോകത്തിൽ ആദ്യം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലനേ ശ്രീജിത്ത്.
1: ഹായ്.
2: ഹായ്
1: നിലൻ. എവിടെയാണ് വീട് നിലന്റെ?
2: കുലശേഖരം.
1: ഏത് സ്കൂളിലാണ് നിലൻ പഠിക്കുന്നത്?
2: ഞാൻ പഠിക്കുന്ന ഭാരതീയ വിദ്യാലയ കൊടുങ്ങാനൂർ.
1: എത്രാം ക്ലാസ്സിലാ?
2: രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: നിലൻ കുറേ യാത്രകൾ പോവാറുണ്ടോ?
2: മലേഷ്യ, ഗോവ, കോഴിക്കോട്, തൃശൂർ, തമിഴ്നാട്, കാശ്മീർ, നേപ്പാൾ, കർണാടക, തുലിപ് ഗാർഡൻ, സോനമാർഗ്.
1: ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാ മനസ്സിലാക്കുന്നേ?
2: എന്റെ വീട്ടിലിട്ട് ഒരു ഗ്ലോബ് ഉണ്ട്.
1: അതിൽ സ്ഥലങ്ങളൊക്കെ നോക്കാറുണ്ടോ? ഗ്ലോബിൽ എവിടെയൊക്കെയാണെന്ന്?
2: ഈജിപ്ത് നോക്കാറുണ്ട്, ഇന്ത്യ നോക്കാറുണ്ട്, പാകിസ്ഥാൻ നോക്കാറുണ്ട്, ചൈന നോക്കാറുണ്ട്.
1: ഇപ്പൊ അടുത്ത് പോയ ഒരു സ്ഥലം ഏതാണ്?
2: ലാസ്റ്റ് പോയത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ട്രക്കിംഗ് പോയത്. അമ്മയ്ക്ക് യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ ചോദിച്ചു, എന്നെയും കൂടെ കൊണ്ടുവന്നു. അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചു പോയത്.
1: അതിനു മുന്നേ കേട്ടിട്ടുണ്ടോ എവറസ്റ്റിനെ പറ്റി?
2: ഹയസ്റ്റ് മൗണ്ടൻ ഹിലാരിയും ടെൻസിങ്ങും ആണ് ഏറ്റവും ആദ്യമായിട്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തത്. ലാക് പാതായാണ് 16 പ്രാവശ്യം എവറസ്റ്റിന്റെ മുകളിൽ വരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്.
1: എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോണെങ്കിൽ ആദ്യം എങ്ങനെയാ പോയത്?
2: വീട്ടിൽ നിന്ന് കാറിൽ നിന്ന് നേരെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോയി. അവിടെ നിന്ന് നേരെ ന്യൂഡൽഹി എയർപോർട്ട്, ന്യൂഡൽഹിയിൽ നിന്ന് നേരെ കാഠ്മണ്ഡു, കാഠ്മണ്ഡു നിന്ന് രാംചേപ്പ്, രാംചേപ്പിൽ നിന്ന് ഒരു കുഞ്ഞ് ഫ്ലൈറ്റിനല്ല ഞങ്ങൾ കയറി സബ്മിറ്റാറാണ്. സെൻഡേറ്റുകൾ കയറി ടേക്ക് ഓഫ് ആയിട്ട് ലുക്ലയിലേക്ക് പോയിട്ട് ലുക്ല എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആണ് ട്രക്കിംഗ് ചെയ്തത്. മൗണ്ട് എവറസ്റ്റ് ആണെങ്കിൽ 8000 meters above. എന്നാൽ ഞങ്ങൾ പോയത് 5364 meters ഹൈറ്റിലാണ് പോയത്.
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും എവറസ്റ്റ് പോകാനൊക്കെ താല്പര്യമുള്ള ആളുകളും കാണും. പോകുമ്പോ ഒരു ആരോഗ്യം വേണ്ടേ? അപ്പൊ അതിനെന്താ ചെയ്തേ?
2: പോണതിന് മുമ്പ് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം, വർക്കൗട്ട് ചെയ്യണം, സർക്കേസ് ക്ലൈമ്പിങ് ചെയ്യണം, വാം അപ്പ് ചെയ്യണം, വാക്കിംഗ് ചെയ്യണം, ത്രെഡ്മിൽ, ഡംബൽ.
1: ഡംബലൊക്കെ വെക്കോ?
2: 2 kg. ലാസ്റ്റ് സെപ്റ്റംബർ തൊട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
1: 9 മാസം വർക്കൗട്ട് ചെയ്തു ജിമ്മിലല്ലേ?
2: ജിമ്മിന് 9 മന്ത്സ് പോയിട്ടില്ല, വീട്ടിലാണ് ഞാൻ 9 മന്ത്സ് വർക്കൗട്ട് ചെയ്തത്. ജിമ്മിൽ ഞാൻ അമ്മയുടെ ചില ദിവസമേ പോകും.
1: നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടാണ് നിലൻ എവറസ്റ്റിലോട്ട് പോയത് അല്ലേ?
2: പിന്നെ വെള്ളം കുടിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കുന്നു.
1: നിലൻ കഴിച്ച ഹെൽത്തി ഫുഡ് എന്തൊക്കെയായിരുന്നു?
2: ഏത്തപ്പഴം കഴിക്കും, ആപ്പിൾ കഴിക്കും, ഓറഞ്ച് കഴിക്കും, നട്ട്സ്, ബദാം, ഉണക്കമുന്തിരി. അവിടെ പോയപ്പോ പ്രോട്ടീൻ ബാർ ORS കൊണ്ടാണ് പോയത്. പക്ഷെ പ്രോട്ടീൻ ബാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ORS ഇഷ്ടപ്പെട്ടില്ല. ORS കുറച്ചൊക്കെ കഴിക്കുന്നുള്ളു.
1: എന്ത് ടൈപ്പ് ഫുഡാണ് കഴിച്ചത് പോകുമ്പോ?
2: അവിടെ സ്ഥിരം എല്ലാരും കഴിക്കുന്ന ദാൽ ബാത. ഞാൻ കഴിച്ച കോൺഫ്ലേക്സ്, നൂഡിൽ സൂപ്പ്, ചോക്കോസ്, യാക്കിന്റെ പാൽ.
1: യാക്കിന്റെ പാലാണ് കുടിച്ചത്? യാക്കിനെ കണ്ടോ? യാക്കിനെ കണ്ടിട്ട് യാക്കിന്റെ പുറത്തൊക്കെ കയറാൻ പറ്റും? അങ്ങനത്തെ യാക്കാണോ?
2: കുതിരപ്പുറത്തേ കയറാൻ കഴിയും.
1: യാക്കിന്റെ പുറത്ത് എന്തൊക്കെയാ കൊണ്ടുപോകുന്നത് കാണുന്നേ? നമ്മുടെ തിങ്സ് ഒക്കെ ക്യാരി ചെയ്യോ?
2: അത് അഴകാതിരിക്കുക, ഒരു ചാക്കിനകത്ത് ബാഗ് ഇട്ടിട്ട് നല്ലോണം അവിടെ ഒരു കയറ് വെച്ച് കെട്ടിയിട്ട് യാക്കിന്റെ താഴെ കൂടെ ഒക്കെ കെട്ടിയിട്ടാ പോകുന്നത്.
1: നില, നീ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് പോകുന്നതിന് മുന്നേ എല്ലാ ദിവസവും 50-60 steps ഒക്കെ കയറി നല്ലായിട്ട് ഫിറ്റായിട്ട് ജിമ്മിലൊക്കെ പോയിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട് നിലൻ പോയത് അല്ലേ? ഫ്ലൈറ്റ് ഇറങ്ങി എന്നിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ.
2: ഓരോരുത്തരും ഓരോ സ്പീഡ്. ഞങ്ങള് 6-10 hours daily നടക്കും.
1: എത്ര ദിവസം എടുത്തു കയറാൻ വേണ്ടി?
2: 8 ദിവസം. മെയ് 2-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് 8-ന് എത്തി
1: ബേസ് ക്യാമ്പിൽ എത്തി അല്ലേ.
2: 8-ാം ദിവസം സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു 4 ദിവസം കൊണ്ട് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ ലുക്കിലേ വന്നിട്ട് ലുക്കിലേന്ന് രാംചേപ്പ് കാഠ്മണ്ഡു, കാഠ്മണ്ഡുവിലൊക്കെ കുറെ ഇറങ്ങി നടന്ന് അവിടെ 4 ഡേയ്സ് ആണ് നിന്നത്.
1: ഇടയ്ക്ക് ഓൺ ദ വേയിൽ ഓരോരുത്തർക്ക് റെസ്റ്റ് ഒക്കെ എടുത്തില്ലേ? അപ്പൊ പോകുന്ന വഴിയിൽ എങ്ങനെയാണ്, മഞ്ഞുണ്ടോ, ചെറിയ ചെറിയ മലകൾ കാണാമോ, എങ്ങനെയാണ്?
2: ദൂരെ നിന്ന് കാണുന്ന മലകൾ വൈറ്റ് കളറാ, വെറുനീർമല പോലെയാ. പിന്നെ ഇവിടെ കാണുന്ന ഗ്രീൻ, ബ്രൗൺ അങ്ങനെയല്ലേ?
1: ആ അവിടെ വൈറ്റ് കളർ ആയിട്ട് തോന്നിക്കോ?
2: അതായത് അവിടെ സ്നോഫോൾ ഒക്കെ ഉള്ളുണ്ട്. സ്നോഫോൾ ഓടി കളിച്ചു, സ്നോ വാരി എറിഞ്ഞു.
1: അപ്പൊ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടാ പോയത്?
2: ആ ജാക്കറ്റ്, ട്രക്കിംഗ് ഷൂസ്, വൂളൻ സോക്സ്. ഉറങ്ങുമ്പോ തണുക്കുമ്പോഴാണ് ഈ ഹാൻഡ് വാമർ തുടങ്ങിയ ഒരു സാധനമുണ്ട്, അതാണെങ്കിൽ നമ്മള് ഗ്ലൗസ് ഒരുക്കി ഇങ്ങനെ റബ് ചെയ്യണം. റബ് ചെയ്യുമ്പോ ചൂടായിട്ട് ഗ്ലൗസിനകത്തും സോക്സിനകത്തും ഇട്ട് ഉറങ്ങും, അപ്പൊ ചൂടാവും. നമ്മൾ സാധാരണ ഡ്രസ് ഇട്ടാലും പറ്റത്തില്ല. കുറെ ടൈപ്പ്
1: എന്തൊക്കെയായിരുന്നു ഇട്ടത്?
2: രണ്ട് തെർമൽസ്, ഒരു ടീഷർട്ട്, ഒരു ഫ്ലീസ്, രണ്ട് ജാക്കറ്റ്. 6 ലെയർ സാധനങ്ങൾ ഇട്ടു. അങ്ങോട്ടൊക്കെ ഓക്സിജൻ ഒക്കെ കുറവാ, ടെമ്പറേച്ചർ -15 വരെ ഉണ്ടായിരുന്നു.
1: കുളിക്കാനൊക്കെ എന്താ ചെയ്തത്?
2: അവിടെ എല്ലാ ദിവസവും കുളിക്കാൻ കഴിയത്തില്ല, ബ്രഷ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാവോ 13 ദിവസം കഴിഞ്ഞിട്ടാ കുളിച്ചു. പിന്നെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാം ചിരിച്ചിരിച്ച് ചാവുന്ന കാര്യം പറയട്ടാ, ഞാൻ അങ്ങനെ ട്രക്കിംഗ് മലയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റും. ഇപ്പൊ ഒരു 15 വയസ്സുള്ള ഷെർപ്പയായിരുന്നു അമ്മയിലൂടെ വരുന്നത്. ആ ഷെർപ്പന്റെ പേര് ന്യൂറി എന്നാണ്.
1: ഷെർപ്പ അതായത് നമ്മുടെ കൂടെ ഹെൽപ്പിന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോ വരുന്ന ഫ്രണ്ട് ആണ് അല്ലേ?
2: അമ്മ ന്യൂറിയുടെ അടുത്ത് ചോദിച്ചു എത്ര മീറ്റേഴ്സ് നടക്കണമെന്ന്. അപ്പൊ ന്യൂറി പറഞ്ഞ് രാത്രി 8 മണിയൊക്കെ ആവുന്നു. അപ്പൊ അമ്മ അങ്ങ് അയ്യോന്നു. അപ്പൊ ന്യൂറി പറഞ്ഞ എന്താ, എല്ലായിടത്തും സ്ഥലമുണ്ടല്ലോ. അമ്മ നോക്കി ഒരു വലിയൊരു പാറ കണ്ടു. അപ്പൊ ന്യൂറിയുടെ അടുത്ത് അമ്മ പറഞ്ഞു നീ ഇവിടേക്ക്, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കൊറേ ആക്കും 3-4 ആൾക്കാരും.
1: അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊന്നും അധികം ഇല്ല. അപ്പൊ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് രാത്രിയൊക്കെ എവിടെയെങ്കിലും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യല്ലേ? ഉറങ്ങാൻ നേരത്തെ എവിടെയാ ഉറങ്ങാ? ഈ എവറസ്റ്റ് ട്രക്കിങ്ങിന് പോകുന്നവര് ടെന്റ് ഉണ്ടായിരുന്നോ?
2: എവറസ്റ്റ് സമ്മിറ്റിന് പോകുന്നവർക്കാണ് ടെന്റ് ഉള്ളത്, അല്ലാത്തവർക്ക് റൂംസോ ചെറിയ ഹോട്ടൽ ടീ ഹൗസ് അവിടെ ഹോട്ടലുകൾക്ക് പറയുന്നു.
1: അവിടെ മോൻ ബാക്കിയുള്ളവരോടൊക്കെ ഏത് ഭാഷയിലാ സംസാരിച്ചേ?
2: അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇംഗ്ലീഷും ഹിന്ദിയും ആയിരുന്നു. എനിക്ക് ഹിന്ദി കുറച്ചറിയാം, ഇംഗ്ലീഷും കുറച്ചറിയാമെന്നാണ് ഞാൻ സംസാരിച്ചത്. അവിടെ ആർക്കും മലയാളം അറിയത്തില്ല, ചില മലയാളീസ് ഒക്കെ അവിടെ പോവാറുള്ളൂ.
1: മോന്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു?
2: 23 ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് പോയത്.
1: മോന്റെ പ്രായത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു?
2: ആ ഒരു 6 വയസ്സുള്ള.
1: ആ കുട്ടി ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നതാ?
2: മഹാരാഷ്ട്ര.
1: പേരെന്താ ആ കുട്ടിയുടെ?
2: ഈ പേര് കഴിക്കാൻ പറഞ്ഞോളി.
1: കൂടെ ഉണ്ടായിരുന്നോ ലാസ്റ്റ് വരെ?
2: ഞാനും ആ കുട്ടീന്റെ ഫാമിലിയും 2 ടീംസാ.
1: ഏതെങ്കിലും പോയിന്റിലൊക്കെ വെച്ച് നിങ്ങൾ കാണാറുണ്ടോ?
2: കാണാറില്ല, പക്ഷെ ഒരുമിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല.
1: കൊറേ നടക്കും, ക്ഷീണം വരുമ്പോ കുഞ്ഞെങ്ങനെയാ പോകുന്നേ?
2: നടന്നിട്ടാണ് പോയത്. ഒട്ടും വയ്യാത്ത ദിവസം കുതിരപ്പുറത്ത്, അത്രയും ഡേഞ്ചർ ആണ്. ഞങ്ങളെ ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയുണ്ട് ജയശ്രീ അമ്മാന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഞാൻ കുതിരപ്പുറത്ത് കയറിയപ്പോ താഴേക്ക് വീണിട്ട് കൈ ഫ്രാക്ചറായി. നടന്നു പോകുന്നേം കുതിരപ്പുറത്ത് കയറുന്നേം ഡേഞ്ചർ ആണ്. എന്നാലും ചിലപ്പോ കല്ല് തട്ടി കൊക്കയിലേക്ക് മറയാൻ സാധ്യതയുണ്ട്. ഡേഞ്ചർ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യല്, മരന്റെ മോളുടെ ഡാൻസ് കളിക്കല്.
1: കാല് വേദനിച്ചോ മോന്?
2: മരവിച്ചിട്ട് കാലിന്റെ അറ്റം സ്നോഫോൾ ഉണ്ട്, കാൽ ഫുൾ നനഞ്ഞു. അങ്ങനെയാണ് കാലിൽ നടക്കുന്നത്. ഇവിടെ തന്നെ മരവിച്ചു ഞാൻ കരഞ്ഞു.
1: അപ്പൊ പോകുന്ന വഴിക്ക് കുഞ്ഞ് എന്തൊക്കെയാ കണ്ടേ?
2: പോകുന്ന വഴിക്ക് പാറ, മണ്ണ്, പൈൻ ട്രീസ്, റോഡോഡെൻഡ്രോൺ. റോഡോഡെൻഡ്രോൺ എന്ന് വെച്ചാൽ മറ്റേ നേപ്പാളിന്റെ നാഷണൽ ഫ്ലവർ ആണ്. ചിലത് പോയിസണസ്, ചിലത് കഴിച്ച വായിക്കൂടെ പാത വരും, ചിലത് കഴിക്കാനും പറ്റിയതാ.
1: ചിലത് കഴിക്കാൻ, ചിലത് കഴിക്കാൻ പറ്റൂല അല്ലേ? അതൊക്കെ കണ്ടു അല്ലേ?
2: വാട്ടർഫോൾ കണ്ടു, ദൂത് കുഴി റിവർ ഒക്കെ കണ്ടു, ഡോങ്കി, യാക്ക്, ഹോസ് ഒക്കെ കണ്ടു.
1: നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഗ്രൂപ്പില് നിലം മാത്രായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയായിട്ടുണ്ടായിരുന്നത്.
2: ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കേരളത്തിലെ യങ്സ്റ്റ് ട്രക്കർ.
1: പിന്നെ അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയോ?
2: ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് കൊടുത്തുണ്ട്. ഈ മാസം ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും.
1: നിലന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, മാമേട്ടൻ, അപ്പച്ചൻ, അമ്മി, അച്ചച്ചൻ അച്ഛമ്മ
1: അവരൊക്കെ മോൻ പോയി വന്നപ്പോ എന്താ പറഞ്ഞേ?
2: എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ബൊക്കെയൊക്കെ എയർപോർട്ടിൽ കൊണ്ട് തന്നു.
1: പിന്നെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോ സ്കൂളില് എല്ലാരും എന്ത് പറഞ്ഞു?
2: ടിവിയില് ഫ്രണ്ട്സ് കണ്ടു, നാരായൺ, വിജയശങ്കർ, അത്വിക, നേഹൽ, അതുല്യ, അങ്ങനെ കുറെ കുട്ടികൾ കണ്ടു. പിന്നെ ഞങ്ങൾക്കൊരു മിഷൻ ഉണ്ടായിരുന്നു ബേസ് ക്യാമ്പ് പോയിക്കൊണ്ടിരുന്നപ്പോ. പ്ലാസ്റ്റിക് വെയ്ഡ്സ് പിക്കൾ കളക്ട് ചെയ്തിട്ട് ഒരു ബാഗിനകത്ത് ഇട്ടിട്ട് ലൊക്കിളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. 3 കിലോ വേസ്റ്റ് ആണ് കളക്ട് ചെയ്തിട്ട് ലൊക്കിളെ ഡ്രോപ്പ് ചെയ്തത്. അതിന് പൊള്ളൂട്ടലായിരുന്നു അല്ല, ഇവിടുത്തെ പോലെ പൊള്ളൂട്ടലല്ല കുറച്ച്.
1: അങ്ങനെ വളരെ നല്ലൊരു മിഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിലൻ തിരിച്ചെത്തിയിരിക്കുന്നത് അല്ലേ? ഇതുപോലെ പോകാൻ ആഗ്രഹമുള്ള കൊച്ചു കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവല്ലോ, അവരോട് എന്താണ് നിലന് പറയാനുള്ളത്?
2: കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന എല്ലാരും എവറസ്റ്റ് കാണണം, വട്ടുമ്പഴൊക്കെ ട്രാവൽ ചെയ്യണം, പിന്നെ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ നീറ്റ് ആയിട്ട് വെക്കണം. എവിടെ പോയാലും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് വലിച്ചെറിയാൻ പാടില്ല. വേസ്റ്റ് എപ്പോഴും വേസ്റ്റ് ബിന്നാണ് ഇടണ്ടേ. നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആവണം, റൂം ക്ലീൻ ആയിട്ടിരിക്കണം.
1: യാത്ര പോവാൻ നിലന് ഒരുപാട് ഇഷ്ടല്ലേ, അപ്പൊ ഇനി ഇതുപോലെ യാത്ര പോവോ?
2: ഇനി ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യണം. വലുതാവുമ്പോ ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ ടോപ്പ്.
1: നിലൻകുട്ടന്റെ വലിയ വലിയ ആഗ്രഹങ്ങൾ, അതായത് എവറസ്റ്റിന്റെ ടോപ്പിൽ വലുതാവുമ്പോ പോണോന്ന് ആഗ്രഹമില്ലേ, ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് യാത്രകൾ പോവാൻ ഉള്ള ആരോഗ്യം എല്ലാം ഉണ്ടാകട്ടെ.
0: വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നു കയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലൻ എ. ശ്രീജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ബാലലോകത്തിൽ ഒരു നാടകമായാലോ? ലളിതവും സരസവുമായ ഭാഷയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജൂലൈ 5 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകം കേൾക്കാം.

0: എന്റെ പ്രിയപ്പെട്ട പാട്ട്, സൈഗളിന്റെ മാസ്മരികമായ ശബ്ദം.
1: അല്ല, ആരാ ഇത്? നമ്മുടെ ബഷീറല്ലേ? വരി, ഇരിക്കി, ഞാനൊരു ചായ എടുക്കാം. എന്തൊക്കെയാ ബഷീറെ വിശേഷം?
0: ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എന്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: എന്താ ഒരു ശബ്ദം? ദാ നോക്കി ആരൊക്കെ.

0: രക്ഷി. ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ. വരൂ ഭാർഗവിക്കുട്ടി. എടി കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു. റബ്ബുളലമീനായ തമ്പുരാനെ, നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണാണ് ഈ കാഫ്രീങ്ങടെ കൂടെ സൊറ പറഞ്ഞിരിക്കണ്. എന്റെ കുഞ്ഞത്താച്ചുമ്മ, അവർ സ്വതന്ത്രമായി നടക്കട്ടെ, കാലമൊക്കെ മാറിയില്ലേ. ഇത് കണ്ടാ, ഇതാണ് ഭാഗ്യമറുക്. ചുമ്മാ ഉണ്ടാകുമോ ഇവളെ? ആനമക്കാരിന്റെ പുന്നാരമോട പുന്നാരമോള. എന്റെ ഉപ്പുപ്പാക്കെ ഒരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന.
1: ഒന്ന് ചുമ്മാതിരുമ്മ.

0: ഈ പയമ്പുരാണം അഞ്ചുപ്പുപ്പാന്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം.
1: ബഷീർ എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്.
0: ഓ, ഒരു കുയ്യാന, അത് അസലുള്ള ആനയായിരുന്നു. പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടക്കാർ കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തൂന്റെ നിൽക്കാഹ് നടക്കും. ഇവളെ ആനമക്കാരിന്റെ പുന്നാരമോടെ പുന്നാരമോളാ. എന്റെ ഉപ്പുപ്പാക്കേ ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന.
2: നിങ്ങൾ എവിടെ ഇരിക്കും? ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ?
1: ദാ ഉമ്മ ചായ. എന്നെ അറിയുമോ ഉമ്മ? ഞാൻ സൈനബ, മുച്ചീട്ട് കളിക്കാരിന്റെ മകൾ. ഞമ്മന്റെ ബാപ്പ മുച്ചീട്ട് കളിച്ചും പല പല ജോലികൾ ചെയ്തും കുറെ കാശുണ്ടാക്കി. എന്തിനാണെന്നോ നമ്മെ നിക്കാഹ് കഴിപ്പിക്കാൻ, എന്നിട്ട് നമ്മൾ കെട്ടി.

0: കഠിനമായി വെറുക്കുന്നു. എല്ലാ സമുദായത്തിലുമുണ്ട് ഈ ഏർപ്പാട്. അതുപോലെ ഈ ജാതി മതം ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും തീരുമാനിച്ചത്.
1: വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമ്മയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു.
2: ഇവരുടെ ആദ്യത്തെ തങ്കക്കുട്ടന്റെ പേരറിയില്ലേ?
0: എന്റെ സുഹറ, അതാർക്കാ അറിയാത്തത്? ആകാശമിഠായി. എടാ മോനെ, ആകാശമിഠായി, നീ എവിടെയാടാ ആകാശമിഠായി?
3: ഒന്ന് നിർത്തോ, ഒരാകാശമുട്ടായി. നിങ്ങൾ ആരെങ്കിലും എന്റെ അടിന് കഞ്ഞിവെള്ളം കൊടുത്തോ?
4: ഇല്ല, അതിനൊന്ന് തറയെ നിർത്തി. വന്ന നേരം മുതൽ ഒക്കത്ത് വെച്ചോണ്ടിരിക്കാണ്.
3: എന്റെ റബ്ബേ, തറയെ നിർത്താനോ? പെരുത്ത് വികൃതിയാ, നിങ്ങളുടെ തുണിയും കൂടി കടിച്ചു തിന്നു ഉമ്മ.
2: വാ പാത്തുമ, പാത്തുമയുടെ ആടിന് കഴിക്കാനുള്ളത് ഞാൻ തരാം.
1: സാറാമ്മ നേരത്തെ പറഞ്ഞത് ശരിയാ, ഒരു മതിലുകൾക്കും മനുഷ്യരെ വേർതിരിക്കാൻ പറ്റരുത്. ഒരു മതിലിന്റെ ഇരുവശത്തുമായി പരസ്പരം കാണാതെ സ്നേഹം പങ്കിടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ആ മതിൽ കിട്ടിനകത്ത് ഞാൻ തനിച്ചായി. നാരായണി, നാരായണി എന്ന നീട്ടിയുള്ള വിളി കേൾക്കാതായപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഉണങ്ങിയ ഒരു കമ്പ് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും എറിഞ്ഞ് എന്റെ കൈകൾ കുഴഞ്ഞുപോയി. പക്ഷേ ഞാൻ തളർന്നു പോയില്ല, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല.
0: പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു.
5: അതെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം. ജീവിത പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം.
6: ഭാർഗവിക്കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ഭാർഗവിക്കുട്ടി എങ്ങനെയാ ഈ കിണറ്റിൽ വീണത്?
7: വീണതല്ല, എന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാണ്. ആത്മാവിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ. പാട്ടും നൃത്തവുമായിരുന്നു എന്റെ ജീവൻ. എന്റെ ചിലങ്കകളുടെ നാദത്തിൽ വേദികൾ ഉണരുമായിരുന്നു. ഒരു നാൾ എനിക്കൊരു സമ്മാനം കിട്ടി. രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ഒരു പൂവ്. അതൊരു ഹൃദയമായിരുന്നു. എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു. പക്ഷേ എന്റെ സന്തോഷം നീണ്ടു നിന്നില്ല. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു. ഇരുട്ടു നിറഞ്ഞ ഈ പൊട്ടക്കിണറ്റിൽ വീണു പിടയാനായിരുന്നു എന്റെ വിധി. വഴിയിൽ ഓരോരോ കാലടി ശബ്ദം കേൾക്കുമ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ നിന്നുള്ള മോചനം കാത്തുകാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു പുതിയ ജീവിതമാണ്.
4: അതെ, ജീവിതത്തിന്റെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം.
1: അല്ല, കുഞ്ഞു പാത്തുമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഒന്നും അറിയാത്ത ബുദ്ധൂസായിരുന്നു ഞാൻ. മുടി ചെയ്യാൽ കാഫ്രച്ചയാകുമെന്നും മുല്ലപ്പൂക്കൾ വെച്ചാൽ തലയിൽ ഇബിലീസ് കയറുമെന്ന് വിശ്വസിച്ച വേറെ ബുദ്ധൂസ്. ഉച്ചത്തിൽ വർത്തമാനം പറയാനും കൂട്ടുകാരുമൊത്ത് കളിക്കാനും എനിക്ക് പേടിയായിരുന്നു. അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാകുമോ എന്ന പേടി.
3: വഴി വഴുതനങ്ങ എന്ന് പോലും ശരിക്കു പറയാൻ എനിക്കറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ ബാലപാഠവും നോട്ട് പുസ്തകവും തന്നെ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആയിഷയും നിസാർ അഹമ്മദുമാണ്.
0: അറിവാണ്, വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ, അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ. കുഞ്ഞിപ്പാത്തു എന്ന പഴയ ആളെയെ അല്ല, ആത്മവിശ്വാസമുള്ള പുതിയ കുഞ്ഞിപ്പാത്തുവാണ്.
6: പക്ഷേ പെണ്ണുങ്ങളുടെ പര്യായമാണ് ബുദ്ധൂസ് എന്ന് ബഷീർ എഴുതിയതിൽ എനിക്കെതിർപ്പുണ്ട്. ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ എന്റെ കൂട്ടുകാരനായിരുന്ന മജീദ് അങ്ങനെയല്ല. അവനായിരുന്നു സ്കൂളിലെ മണ്ട ശിരോമണി. ഒന്നൊന്ന് എത്രയാണെന്ന് ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞറിയാമോ? ഉമ്മിണി ബാല്യം ഒന്ന്.
0: ഞങ്ങൾ സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണെന്നും ഈ ബഷീർ എഴുതിയിട്ടുണ്ട്.
4: എന്റെ മധുരസുരബലമായ സുന്ദര നിലാവെളിച്ചമേ, പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലേ പാത്തുമ്മ?
3: അതെ അതെ, ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. എന്റെ ആടായിരുന്നു എന്റെ എല്ലാം. അതിന് കഞ്ഞിവെള്ളം കൊടുത്തോ എന്നാണ് എപ്പോഴും അന്വേഷിക്കാറ്. വിശക്കുമ്പോ ബഷീറിക്കാക്കാന്റെ

0: പുസ്തകങ്ങളൊക്കെ എന്റെ ആട് സാപ്പിടും. എന്റെ ആടെന്ന് പറട്ടെ, അപ്പ എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാട് എല്ലാം മാറുമെന്ന് ഞാൻ കരുതി. എന്റെ ആടായിരുന്നു എന്റെ പ്രതീക്ഷ.
1: പാത്തുമ്മയുടെ ആട് ഒരു പ്രതീകമാണ്. സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നതും പ്രധാനമാണ്.
2: അപ്പൊ തർക്കം വേണ്ട, ആരും ആരെയും കളിയാക്കി ചിരിക്കണ്ട. ബുദ്ധൂസ് മണ്ടശിരോമണി എന്നൊന്നും ഇനി കുട്ടികളെ കളിയാക്കി വിളിക്കാൻ പാടില്ല. എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമല്ലേ, അത് നമ്മൾ തിരിച്ചറിയണം. ഇത് ലിംഗനീതിയുടെ കാലമാണ്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റണം. അറിവ് മാത്രമല്ല, നമ്മുടെ സൈനബയെ പോലെ സാമ്പത്തിക സുരക്ഷയും ഓരോ പെൺകുട്ടിയും നേടണം, അല്ലേ സൈനബ?
3: അത് ശരിയാ. ആഗ്രഹത്തിനൊത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ട വരുമാനം ഈ ചായക്കടയിൽ നിന്ന് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്.
0: എന്റെ കുഞ്ഞിപ്പാത്തു, അന്നോട് ഞാൻ പറഞ്ഞ നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണുങ്ങള് ചായ എണ്ണത്താനും കഞ്ഞി വെക്കാനും പഠിക്കണമെന്ന്.
4: നിക്കാഹല്ല ഉമ്മ പെൺകുട്ടികളുടെ ലക്ഷ്യം. എനിക്ക് കോളേജിൽ പഠിക്കണം, വലിയ പരീക്ഷകൾ ജയിക്കണം, പഠിച്ച് വലുതായി നല്ല ജോലി നേടണം. ഒരു കൊമ്മനാനയോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് നിക്കാഹ്.
1: കുഞ്ഞിപ്പാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനബയും ആയിഷയ്ക്ക് പഠിപ്പിച്ചുകൂടെ?
5: തീർച്ചയായും. വിദ്യാഭ്യാസം എന്നാൽ വെറും അറിവുണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതും ഏറെ പ്രധാനമാണ്. അറിവ് നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈനബെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകട്ടെ. അവർ വീടിനും നാടിനും വെളിച്ചം നൽകുന്നവരാകട്ടെ. സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് മുന്നേറാം.
6: നാല് ചുറ്റുമുയരുന്ന മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്.
7: ചിറകു കരിഞ്ഞാലും ചിതയിലെരിഞ്ഞാലും ഈ വെളിച്ചം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി.
1: തീച്ചെറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!
8: സ്ത്രീ ശക്തിയുടെ ഈ പൊതു വെളിച്ചത്തിന്.

0: എല്ലാവർക്കും ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകം ഇഷ്ടമായില്ലേ? ഇതിൽ ശബ്ദം നൽകിയവർ ബഷീർ, അനുഷ്യ എ സൈലേഷ്, സൈനബ, ഭാമ ഭാരതി എസ് ബി, കുഞ്ഞു താച്ചുമ, കല്യാണി പി എൻ, കുഞ്ഞു പാത്തുമ, അനശ്വര രാജേഷ്, പാത്തുമ, നീലാംബരി കൃഷ്ണൻ യു ബി, ആയിഷ, അമയ ഡി നായർ, സുഹറ, അനുഗ്രഹ എസ്, ഭാർഗവിക്കുട്ടി, ദിയ എ ബി, നാരായണി, മൊഴി എസ്, സാറാമ, ഉമാ എസ് എന്നിവരാണ്. ഇന്ന് ബാലലോകത്തിൽ അവസാനമായി സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
1: തെന്നാലിരാമൻ വിദൂഷകനായിരുന്നു. ഒരിക്കൽ ഉത്തരേന്ത്യയിൽ നിന്നൊരു മാന്ത്രികൻ കൃഷ്ണദേവരോട് സദസ്സിൽ വന്ന് അനേകം മാജിക്കുകൾ കാണിച്ചു. തന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തി കാണിക്കുന്ന വിദ്യ പോലും അയാൾ കാട്ടി. ഇതുപോലെയുള്ള ഏതെങ്കിലും വേളകൾ കാണിക്കാൻ ഈ വിജയനഗര രാജ്യത്ത് ആർക്കെങ്കിലും കഴിയുമോ? മാന്ത്രികൻ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരെയും വെല്ലുവിളിച്ചു. പക്ഷേ മാജിക്ക് വേലകൾ കാണിക്കുന്നതിൽ സമർത്ഥരായ ആരും അന്നവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണദേവരായർക്ക് ഇതും നാണക്കേടായി തോന്നി. അപ്പോഴും തെന്നാലിരാമൻ മുന്നോട്ട് വന്ന് അദ്ദേഹം രാജാവിനെയും സദസ്സിനെയും വണങ്ങി മാന്ത്രികന്റെ അടുത്തു ചെന്നു. ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഒരു ജാലവിദ്യ താങ്കൾക്ക് കണ്ണ് തുറന്ന് ചെയ്യാൻ സാധിക്കുമോ? രാമൻ മാന്ത്രികനെ മത്സരത്തിന് ക്ഷണിച്ചു. കണ്ണടച്ചുകൊണ്ട് ഇയാൾ കാട്ടുന്ന വേലത്തരം എന്തു തന്നെ ആയാലും എനിക്ക് കണ്ണു തുറന്ന് ചെയ്യാൻ ഒരിക്കലും പ്രയാസമാകില്ലെന്ന് ആ മാന്ത്രികൻ വിചാരിച്ചു. അയാൾ രാമന്റെ വെല്ലുവിളി സ്വീകരിച്ചു. രാമൻ ഒരു കരണ്ടി നിറയെ മുളക് പൊടി വരുത്തി. കണ്ണടച്ചു പിടിച്ച് രാമൻ ആ പൊടി കണ്ണിനു മീതെ ഇട്ടു. 2 മിനിറ്റ് നേരം അയാൾ അനങ്ങാതെ നിന്നു. അനന്തരം ആ പൊടി തട്ടിക്കളഞ്ഞ് കണ്ണു തുറന്നു. രാമൻ 2 കരണ്ടി മുളക് പൊടി കൂടി വരുത്തി മാന്ത്രികന്റെ കയ്യിൽ കൊടുത്തു. മാന്ത്രികൻ നിന്നു പരിങ്ങി. അയാൾ

0: രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. പക്ഷേ ജനങ്ങൾ അയാളെ കൂകി വിളിച്ചു. ലജ്ജിതനായ മാന്ത്രികൻ പരിപാടി മതിയാക്കി മടങ്ങിപ്പോയി. രാജാവിന് സന്തോഷമായി. തെന്നാലിരാമന്റെ ബുദ്ധിവൈഭവും രസികത്വവും കണ്ട് അദ്ദേഹം അയാളെ ഉടനെ തന്നെ കൊട്ടാര വിദൂഷകനായി നിയമിച്ചു. ജനങ്ങളെല്ലാം തെന്നാലിരാമനെ അഭിനന്ദിച്ചു.
1: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

പെൺകുട്ടികൾ, പ്രത്യേകിച്ചും ബ്രാഹ്മണ സമുദായത്തിലെ പെൺകുട്ടികൾ പൊതുവേദിയിൽ പാടുന്നത് കുടുംബത്തിന് അപമാനകരം എന്ന് കരുതിയിരുന്ന കാലഘട്ടം. അന്ന് ഒരു 14 വയസ്സുകാരി സംഗീത കച്ചേരി നടത്തിയപ്പോൾ ഒരുപാട് നെറ്റികൾ ചുളിഞ്ഞു. പക്ഷേ ആ സംഗീത സപര്യ 6.5 പതിറ്റാണ്ടിലേറെ നീണ്ടു. ദമൽ കൃഷ്ണസ്വാമി പട്ടമ്മാൾ എന്ന ഡി കെ പട്ടമ്മാൾ ആസ്വാദക ഹൃദയങ്ങൾ അത്ര കണ്ട് കീഴടക്കിയിരുന്നു. 1919 March 19 കാഞ്ചീപുരത്ത് ജനിച്ച അലമേലുവാണ് പട്ട എന്ന വിളിപ്പേരിൽ നിന്ന് പട്ടമ്മാളായി മാറിയത്. സംഗീതജ്ഞയായിരുന്ന രാജമ്മാളിന് അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള സദസ്സിൽ പോലും പാടാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ ഭർത്താവ് ദമൽ കൃഷ്ണസ്വാമി ദീക്ഷിതർക്ക് ഏറെ ദുഃഖവുമുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ മകൾ അലമേലുവിനെ അറിയപ്പെടുന്ന ഗായികയായി കാണുവാൻ അവർ ആഗ്രഹിച്ചു, ശ്രമിച്ചു. ഈ കുടുംബാന്തരീക്ഷമാണ് പട്ടമാളിൻ്റെയും സഹോദരന്മാർ ജയരാമൻ, രംഗനാഥൻ, നാഗരാജൻ എന്നിവരുടെയും സംഗീത അഭ്യസനത്തിന് കരുത്തായത്. 10-ാം വയസ്സിൽ അന്നത്തെ മദിരാശി റേഡിയോയിൽ ആദ്യ ആലാപനം. 13-ാം വയസ്സിൽ മഹാരഥന്മാർ ഉൾപ്പെട്ട സദസ്സിൽ മദിരാശിയിലെ ആദ്യ കച്ചേരി. പട്ടമാളിൻ്റെ ആലാപനം ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭവമായി. പിന്നീട് നിത്യേന എന്നോണം കച്ചേരികൾ. അനന്ത സാധ്യതയുള്ള ശബ്ദം, ജ്ഞാനം, ശ്രുതിശുദ്ധി, താളബോധം, സാഹിത്യശുദ്ധി തുടങ്ങി പട്ടമ്മാളുടെ ആലാപനത്തെ അനുവാചകന് ആസ്വാദ്യകരമാക്കിയ ഘടകങ്ങളേറെ. പൊതുവേദിയിൽ രാഗം, താനം, പല്ലവി പുരുഷന്മാരുടെ മാത്രം കുത്തകയല്ല എന്ന് തെളിയിച്ചു പട്ടമ്മാൾ. ദീക്ഷിതരുടെ കൃതികൾ ആലപിക്കുന്നതിൽ അവർക്ക്

പ്രത്യേക വൈഭവമുണ്ടായിരുന്നു. ഒരുപാട് ചലച്ചിത്രങ്ങളിലൂടെ ആ സംഗീതം സാധാരണ ആസ്വാദകരിലും എത്തി. അവസാനമായി പാടിയത് ഹേ റാം എന്ന ചിത്രത്തിനു വേണ്ടി വൈഷ്ണവ ജനതോ എന്ന ഭജൻ. 81 വയസ്സിലെ ആ ആലാപനം ഇളയരാജയും കമൽഹാസനും അവരുടെ വീട്ടിലെത്തിയാണ് ശബ്ദലേഖനം ചെയ്തത്. സ്ത്രീകൾ കലാപഠനം നടത്തുന്നത് വിരളമായിരുന്ന സമയത്താണ് പട്ടമ്മാൾ, എം എസ് സുബ്ബുലക്ഷ്മി, എം എൽ വസന്തകുമാരി എന്നിവർ കർണാടക സംഗീതവേദികളിൽ വിസ്മയ സംഗീതം പൊഴിച്ചത്. ഈ ഗായികത്രയം നിരവധി സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നുവരാൻ നിമിത്തമായി. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയ ഡി കെ പട്ടമ്മാൾ 2009 ജൂലൈയിൽ ഓർമ്മയായി. ഇന്ന് ഈ പരിപാടിയിൽ ഡി കെ പട്ടമ്മാൾ പാടിയ കൃതികൾ: വയലിൻ തിരുപ്പാർക്കടൽ വീരരാഘവൻ, മൃദംഗം പാലക്കാട് മണിയയ്യർ. ആദ്യം കമാസ് രാഗത്തിൽ സുജന ജീവന എന്ന ത്യാഗരാജകൃതി, രൂപകതാളം.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ടി എൻ കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. പൊലിക പൊലിക പൂകൊണ്ട് പുലിക, പൂവിട്ടു പൊൻപണം പുലിക. ഗാനമെഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

കുളിപ്പിന്നൽ മുടിച്ചാർത്തിൽ കൂവിളത്തിലെ ചൂടിയെത്തി കുളിച്ചിങ്ങ പൊന്നിലാ പെണ്ണ്. പ്രഭാവർമ്മയുടെ വരികൾ. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ഇനി കവാലം നാരായണപ്പണിക്കരുടെ രചനയിൽ ഒരു ഗാനം കേൾക്കാം. വരച്ചു മായച്ചു ഗഗന നീലിമയിൽ എന്ന് തുടങ്ങുന്നു. സംഗീതം നൽകിയത് ദർശൻ രാമൻ.

ബ്രഹ്മകമലദളയുഗങ്ങളിലുണരും ബ്രഹ്മമയി നാദബ്രഹ്മമയി. ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ഉദയാചലഭൂവിൽ നിന്നു വരും ഉന്മേഷകാരുണി പ്രഭാവതി. കാവാലം നാരായണ പണിക്കരുടെ വരികൾ. സംഗീതം നൽകിയത് എം കെ അർജുനൻ.

ഒ എൻ വി കുറുപ്പ്, പ്രഭാവർമ്മ, കാവാലം നാരായണ പണിക്കർ, മലയത്തപ്പുണ്ണി എന്നിവരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ദർശൻ രാമൻ, എം കെ അർജുനൻ എന്നിവർ സംഗീതം നൽകി. ടി എൻ കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2 പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങൾ എടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട്.

0: EMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈ എന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. എം കെ രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
1: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല, ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
1: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ MA സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
4: മലയാളിയുടെ ആന്തരിക മനഃസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നു കയറുന്ന ഒരു ഭാഷയുമായി, അതുവരെ ഇല്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിൻ്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തൻ്റെ ഭ്രാന്തിനെ തൻ്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
1: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏത് പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടി ബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പി സി വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
3: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുന്നു.
6: നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന എന്നാൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രോഗാവസ്ഥയാണ് കെരറ്റോകോണസ്. നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള പാളിയാണ് കോർണിയ. കോർണിയയാണ് ഈ രോഗം ബാധിക്കുന്നത്. സാധാരണയായി കോർണിയ ഒരു പകുതി വൃത്താകൃതിയിലാണ് ഇരിക്കാറുള്ളത്. ഇത് കണ്ണിന്റെ ഉള്ളിൽ കടന്നുപോകുന്ന വെളിച്ചത്തെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കെരാറ്റോകോണസ് ബാധിക്കുമ്പോൾ കോർണിയയുടെ ഘടന നിലനിർത്തുന്ന കൊളാജൻ നാരുകൾക്ക് ബലക്ഷണം സംഭവിക്കുന്നു. അതുകാരണം കോർണിയയുടെ കനം കുറയുകയും അത് മുന്നോട്ട് തള്ളി ഒരു കോൺ ആകൃതിയിലാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സാധാരണ കാഴ്ചക്കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണടയുടെ പവർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, പലതവണ കണ്ണട മാറ്റിവെച്ചിട്ടും കാഴ്ച പൂർണ്ണമായും തെളിയാതിരിക്കുക, നേർരേഖകൾ വളഞ്ഞു കാണുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട് തോന്നുക, രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചത്തിന് ചുറ്റും വലിയ വട്ടങ്ങൾ കാണുക, കണ്ണിനു വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വേദന, ചുമപ്പും അനുഭവപ്പെടുക. ഈ രോഗം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. ഇത് വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ്. ഇതിനെ നമുക്ക് 4 ഘട്ടങ്ങളായി തിരിക്കാം. പ്രാരംഭഘട്ടം, ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സാധാരണ കാഴ്ചക്കുറവ് മാത്രമേ അനുഭവപ്പെടൂ. കണ്ണിന്റെ സിലിണ്ട്രിക്കൽ പവർ, അതായത് ആസ്റ്റിഗ്മാറ്റിസം, അടിക്കടി മാറിക്കൊണ്ടിരിക്കും. പലരും ഇത് സാധാരണ കാഴ്ചക്കുറവായി കരുതി കണ്ണടകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. 2ാം ഘട്ടം, മോഡറേറ്റ് സ്റ്റേജ്. ഇവിടെ കാഴ്ചയിൽ വികലത, അതായത് ഡിസ്റ്റോർഷൻ വരുന്നു. നേർരേഖകൾ വളഞ്ഞതായി തോന്നും. വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, അതായത് ഫോട്ടോഫോബിയ അനുഭവപ്പെടും. 3ാം ഘട്ടം, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കോർണിയയുടെ കനം വളരെ കുറയുന്നു. കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച വ്യക്തമാകില്ല. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾക്ക് ചുറ്റും പ്രകാശ വലയങ്ങൾ, അതായത് ഹാലോസ് കാണാൻ തുടങ്ങും. അവസാന ഘട്ടം, സിവിയർ സ്റ്റേജ്. കോർണിയയിൽ പാടുകൾ വീഴാൻ, അതായത് കോണിയൽ സ്കാറിങ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ചിലരിൽ കോർണിയയുടെ ഉൾപാളി പൊട്ടി കണ്ണിന്റെ ഉള്ളിലുള്ള ദ്രാവകം കോർണിയയിലേക്ക് പടരുന്നു, അതായത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന വേദനയേറിയ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പെട്ടെന്ന് കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. ഇനി നമുക്ക് പ്രധാന കാരണങ്ങളും റിസ്ക് ഘടകങ്ങളും നോക്കാം. പാരമ്പര്യം: കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ 10% സാധ്യതയുണ്ട്. കണ്ണ് തിരുമുന്നത്: ഇതാണ് ഏറ്റവും അപകടകരമായ ഘടകം. അലർജി ഉള്ള കുട്ടികൾ നിരന്തരമായി കണ്ണ് ശക്തിയായി തിരുമുമ്പോൾ കോർണിയയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗം വഷളാകുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങൾ: ഡൗൺ സിൻഡ്രോം, ആസ്മ, എക്സീമ തുടങ്ങിയ അലർജി രോഗങ്ങൾ ഉള്ളവരിൽ കെരാറ്റോകോണസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെറുമൊരു സാധാരണ കാഴ്ച പരിശോധന കൊണ്ട് മാത്രം കെരാറ്റോകോണസ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതിനായി പ്രത്യേക പരിശോധനകൾ ആവശ്യമാണ്. കോർണിയൽ ടോപ്പോഗ്രാഫി: കോർണിയയുടെ ഉപരിതലത്തിന്റെ 3D മാപ്പ്. അതുപോലെ തന്നെ പാക്കിമെട്രി: കോർണിയയുടെ കനം അളക്കാനുള്ള പരിശോധന ഇവ ചെയ്യേണ്ടതായി വരും. ഇനി നമുക്ക് ചികിത്സാ രീതികൾ നോക്കാം. രോഗം കൂടുന്നത് തടയാൻ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിംഗ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇതിൽ വൈറ്റമിൻ B2, അതായത് റൈബോഫ്ലേവിൻ തുള്ളിമരുന്നും അൾട്രാവയലറ്റ് വെളിച്ചവും ഉപയോഗിച്ച് കോർണിയയിലെ കൊളാജൻ നാരുകളെ ബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ടോപ്പോഗൈഡഡ് PRK. ഇതിൽ ക്രോസ് ലിങ്കിങ്ങിനോടൊപ്പം ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ആകൃതി ചെറുതായി ക്രമീകരിക്കുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകതരം കണ്ണടകളോ റിജിഡ് കോണ്ടാക്ട് ലെൻസ്, സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം. ആധുനിക ലെൻസുകളായ റോസ്കേ ലെൻസസ്, അതായത് കോർണിയയുടെ കോൺ ആകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ലെൻസുകളാണിവ. അടുത്തതായി ഇൻടാക്സ്, കോർണിയയുടെ ആകൃതി സാധാരണ നിലയിലാക്കാൻ അതിനുള്ളിൽ വെച്ചു പിടിപ്പിക്കുന്ന ചെറിയ ഇംപ്ലാന്റുകളാണ് ഇവ. രോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിയാൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇതിൽ ആധുനിക ശസ്ത്രക്രിയയായ ഡാൽക്ക്, അതായത് കോർണിയ പൂർണ്ണമായും മാറ്റിവെക്കുന്നതിന് പകരം കേടുവന്ന മുൻപാളികൾ മാത്രം മാറ്റി പിൻപാളി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന നൂതന ശസ്ത്രക്രിയയാണിത്. ഇത് ശരീരം പുതിയ കോർണിയ നിരസിക്കുന്നതിനുള്ള സാധ്യത, അതായത് ഗ്രാഫ്റ്റ് റിജക്ഷൻ, വളരെ കുറയ്ക്കും. ഇനി കെരാറ്റോകോണസ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ രോഗം സാധാരണയായി കൗമാരപ്രായത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ കണ്ണ് തിരുമുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ശീലമായി തള്ളിക്കളയാതെ അവരെ ഉടൻ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ കാഴ്ച സംരക്ഷിക്കാൻ കഴിയും. ഇനി സാധാരണയായി കണ്ടുവരുന്ന 5 കണ്ണ് രോഗങ്ങളെ പറ്റി പറയാം. കാറ്ററാക്ട്, അതായത് തിമിരം. പ്രായമാകുമ്പോൾ കണ്ണിലുള്ളിലെ ലെൻസിൽ വരുന്ന മറയാണ് കാറ്ററാക്ട്. ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുക, കണ്ണടയുടെ പവർ അടിക്കടി മാറുക. ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ ലെൻസ് മാറ്റി പുതിയ കൃത്രിമ ലെൻസ് വയ്ക്കുന്നതിലൂടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും. അടുത്തതായി ഗ്ലോക്കോമ: കണ്ണിനുള്ളിലെ ദ്രാവകമർദ്ദം, അതായത് ഇൻട്രോ ഓക്കുലർ പ്രഷർ കൂടുന്നത് മൂലം കാഴ്ചയുടെ ഞരമ്പായ ഒപ്റ്റിക് നെർവിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇതിനെ കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പരിഹാരം: 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ പരിശോധിക്കണം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ തുള്ളിമരുന്നുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായി പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവ്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ശരീരത്തിൽ പ്രമേഹം കൂടുമ്പോൾ കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: കാഴ്ചയിൽ കറുത്ത പാടുകൾ കാണുക, പെട്ടെന്ന് കാഴ്ച മങ്ങുക. പരിഹാരം: പ്രമേഹ രോഗികൾ എല്ലാ വർഷവും നിർബന്ധമായും കണ്ണിന്റെ റെറ്റിന പരിശോധിക്കണം. ലേസർ ചികിത്സയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഇത് നിയന്ത്രിക്കാം. അടുത്തതായി ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അലർജി മൂലമാകാം. ലക്ഷണങ്ങൾ: കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്നും വെള്ളം വരിക, പീള കെട്ടുക, കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുക. പരിഹാരം: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുള്ളിമരുന്ന് ഉപയോഗിക്കുക. സ്വയം ചികിത്സ അരുത്. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തതായി ഡ്രൈ ഐ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കണ്ണിലെ കണ്ണീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. കണ്ണിൽ മണൽ തരികൾ ഉള്ളതുപോലെ തോന്നുക, കണ്ണ് ചുവക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക. 20-20-20 നിയമം പാലിക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. പോഷകാഹാരം കഴിക്കുക. കാരറ്റ്, ചീര, മുരിങ്ങയില, മത്തങ്ങ, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചൂര, മത്തി, ബദാം, വാൽനട്ട് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, ലൂട്ടിൻ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയുന്നു. കണ്ണ് തിരുമുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കണ്ണിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ ശക്തിയായി തിരുമാതിരിക്കുക. നിരന്തരമായി കണ്ണ് തിരുമുന്നത് കണ്ണിന്റെ മുൻപാളിയായ കോർണിയുടെ ഘടനയെ ബാധിക്കുകയും കെരട്ടോക്കോണസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങുക. ഉറക്കക്കുറവ് കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ക്ഷീണം ഉണ്ടാക്കുകയും കണ്ണ് മങ്ങൽ, കണ്ണിന് വേദന തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇരുണ്ട മുറിയിൽ കിടന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. 40 വയസ്സ് കഴിഞ്ഞവരും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കണം.
3: എന്താണ് കെരട്ടോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ വാർത്തകൾ.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്.
7: ടയർ 2 ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
8: ഉഡാൻ യോജന കെ നയ ചരണ കി ഭീ ശുരുവാത് ഹുയി ഇസ്കെ തഹത് ഛോട്ടെ ഛോട്ടെ

0: शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा। साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है।
1: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. സിഎംഎം എച്ച്എസ്എസ് തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ഹർ മസ്ദൂർ കോ മാംഗ്നെ പർ സുനിശ്ചിത് കാം മിലേ ഔർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
1: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ

0: ഒക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഐ സി സി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് തിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2nd ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4th സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതി വാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഐ സി സി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1:00.

പ്രിയ ശ്രോതാക്കൾ, സ്വന്തം കൈപ്പടയിൽ സ്നേഹം ചാലിച്ചെഴുതുന്ന കത്തുകൾ, ആ കത്തുകളിലൂടെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച, കേൾക്കാൻ കൊതിച്ച ഗാനങ്ങൾ, അക്ഷരങ്ങൾ സംഗീതമായി മാറുന്ന സുന്ദര നിമിഷം, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹത്തോടെ അയക്കുന്ന കത്തുകളാണ് ഈ പരിപാടിയുടെ ഊർജം. ഇന്ന് രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. കത്തുകളിലൂടെയുള്ള മനോഹരമായ സംഗീതയാത്ര നമുക്ക് ആരംഭിച്ചാലോ? ഇത് ഇന്നത്തെ ആദ്യത്തെ കത്തിലേക്ക്. കത്തയച്ചിരിക്കുന്നത് ഇടുക്കി തെക്കേമല നിന്നും കത്രീന മാത്യു ആണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രഞ്ജിനിയിലേക്ക് അയക്കുന്ന രണ്ടാമത്തെ കത്താണിത്. ആദ്യത്തെ കത്ത് പരിഗണിച്ചിരുന്നു, അതിൽ സന്തോഷമുണ്ട്. എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. പഴയ പാട്ടുകൾ എത്ര കേട്ടാലും മതി വരികയില്ല. ഇന്ന് ആവശ്യപ്പെടുന്നത് യേശുദാസ് പാടിയ സുറുമ എഴുതിയ മിഴികളെ എന്ന ഗാനമാണ്. ചിത്രം ഓർക്കുന്നില്ല എന്നും എഴുതിയിട്ടുണ്ട്. ഈ ഗാനം ഖദീജ എന്ന ചിത്രത്തിലേതാണ്. യൂസഫ് അലി കേച്ചേരി രചിച്ച് MS ബാബുരാജ് ഈണം നൽകി യേശുദാസ് പാടിയത്. കത്തിനോടൊപ്പം ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, ചില നിർദ്ദേശങ്ങളുമുണ്ട്. കൂടാതെ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും എഴുതിയിട്ടുണ്ട്. സ്നേഹപൂർവം, ഇടുക്കി തെക്കേമല നിന്നും കത്രീന മാത്യു. നമുക്ക് ഈ ഗാനം കേട്ടാലോ?

കേൾക്കാൻ കൊതിയുള്ള ഗാനങ്ങൾ വെച്ചു തരുന്നതിന് രഞ്ജിനിക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കത്തയച്ചിരിക്കുന്നത് കായംകുളം രാമപുരത്തു നിന്നും എബ്രഹാം പി ജിയാണ്. അദ്ദേഹം ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ഇടയ്ക്ക് ആകാശവാണിയിലൂടെ പകുതി മാത്രം കേൾക്കാൻ സാധിച്ച ഒരു ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഗാനരചനയും ചിട്ടപ്പെടുത്തിയതുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചുവെന്നും എഴുതിയിട്ടുണ്ട്. കത്ത് തുടർന്ന് വായിക്കാം. ഗാനമിതാണ്: എന്റെ മുല്ലേ പൂക്കാത്തു, എന്റെ പൊൻകിനാവിൽ നീ. ചിത്രമേതെന്നോ ഗാനശില്പികൾ ആരൊക്കെയെന്നോ പാടിയത് ആരൊക്കെയെന്നോ കേൾക്കാൻ കഴിഞ്ഞില്ല. പകുതി കഴിഞ്ഞപ്പോഴാണല്ലോ കേട്ടു തുടങ്ങിയത്. യുഗ്മഗാനമാണെന്ന് മനസ്സിലായി. ഇന്നുവരെ ആകാശവാണിയിൽ നിന്നും കേട്ടിട്ടില്ലാത്ത ഒരു അപൂർവ സുന്ദര ഗാനം എന്നും എഴുതിയിട്ടുണ്ട്. ഈ ഗാനം ആകാശവാണിയിൽ ഇടയ്ക്ക് കേൾപ്പിക്കുന്ന ഗാനമാണ്. പ്രിയപ്പെട്ട ശ്രോതാവ് അത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഗാനം പഞ്ചലോഹം എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്, ഈണം നൽകിയത് രവീന്ദ്രൻ. മുഴുവൻ കേൾക്കാൻ സാധിക്കാതിരുന്ന ഈ ഗാനം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കേട്ടാലോ?

0: നെഞ്ചോടൂരും മിക്കിടത്താനും. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നമുക്ക് അടുത്ത കത്ത് വായിക്കാം. സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് എന്റെ കൊച്ചുമകൻ ആദീപ് അനൂപ് ഈ വരുന്ന ജൂലൈ മാസം 7-ാം തീയതി 6-ാം പിറന്നാൾ ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് 5-ാം തീയതി ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾപ്പിച്ചു തരണമെന്നും അപേക്ഷിക്കുന്നു. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഗാനം ഇതാണ്, ഓർമ്മകളെ കൈവള ചാർത്തി. ചിത്രം പ്രതീക്ഷ. പാടിയത് യേശുദാസ്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം സലീൽ ചൌധരി. ആലപ്പുഴ എസ് ഡി വി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിക്കുന്ന ആദിപനുവിന്റെ എല്ലാ സഹപാഠികൾക്കും അധ്യാപകർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. കത്തെഴുതിയത് ആലപ്പുഴ കൊറ്റംകുളങ്ങര നിന്നും കനകമ്മ ഷാജിയാണ്. ഈ വരുന്ന 7-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന ആദീപ് അനൂപിന് സ്നേഹപൂർവ്വം ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം പിറന്നാൾ സമ്മാനമായി ഈ ഗാനവും നമുക്ക് കേൾക്കാം.

യേശുദാസ് പാടിയ ഗാനമാണ് അദ്ദേഹം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം കത്തിൽ ആകാശവാണിക്കും രഞ്ജിനിക്കും സ്നേഹാശംസകളും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഗാനം കേട്ടാലോ. മോഹവും മുക്തിയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കാനം വിജയുടെ വരികൾ.

നമ്മുടെ നാട്ടിൻപുറത്തിന്റെ നന്മയും പഴയകാല റേഡിയോ ഓർമ്മകളും ഉണർത്തുന്ന ഒരു കത്താണ് അടുത്തത്. കത്തെഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. കത്ത് വായിക്കാം. രഞ്ജിനിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ. രഞ്ജിനിയിലെ ഇഷ്ടഗാനങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുന്നു. ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന പഴയ നിത്യഹരിത ഗാനങ്ങൾ എത്ര കേട്ടാലും മതിവരില്ല. കടക്കാവൂർ പ്രഭാത് തിയേറ്ററിലിരുന്ന് പണ്ട് വലിയ സ്ക്രീനിൽ സിനിമ കാണുമ്പോഴുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാവില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ആ പഴയ കാലം ഓർത്തുകൊണ്ട് ഈ ഗാനം രഞ്ജിനിയിലൂടെ ആവശ്യപ്പെടുകയാണ്. ചിത്രം മയിലാടും കുന്ന്, പാടിയത് യേശുദാസ്. വയലാറിന്റെ രചന ദേവരാജന്റെ സംഗീതം. അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും 1000 ആശംസകളും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേൾക്കാം. മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

പ്രിയമുള്ള രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നു. ഇന്ന് രഞ്ജിനിയിൽ കൂടി കേൾക്കേണ്ട പാട്ട് മുത്തേ വാവ മുത്തം താത. ഈ പാട്ട് ഞങ്ങളുടെ പൊന്നുമോൾ ശ്രീഹൃദ്യയ്ക്ക് വേണ്ടിയാണ്. അവളുടെ ചേട്ടന്മാരായ ശ്രീഹർഷ്, രഘുറാം, രാഘവറാം എന്നിവർക്ക് വേണ്ടിയും എല്ലാ കൊച്ചുമക്കൾക്ക് വേണ്ടിയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ ഗാനം സമർപ്പിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, രാധാദേവി, അഴിയിടത്തുചിറ, തിരുവല്ല. കുഞ്ഞുമക്കൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ ഗാനം ശ്രീഹൃദ്യയ്ക്കും ശ്രീഹർഷ്, രഘുറാം, രാഘവറാം എന്നിവർക്ക് വേണ്ടിയും കേട്ടാലോ? ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച്, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും ബേബി സോണിയയും പാടിയത്.

അടുത്ത കത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ ഇതിനു മുൻപ് 4 കത്തുകൾ അയച്ചു. അതിൽ 3 കത്തുകൾക്ക് ശേഷം ആദ്യത്തെ കത്ത് വായിക്കുകയും പാട്ട് വെച്ചു തരികയും ചെയ്തു. വളരെ സന്തോഷം. ഞാൻ മുൻപെല്ലാം കത്തുകൾ അയക്കുമ്പോൾ പാട്ട് വയ്ക്കുകയും കത്തുകൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് വളരെ നന്ദിയും സ്നേഹവുമുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എനിക്ക് ഒരു പാട്ട് വേണം, എന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി. ഉപേക്ഷ വിചാരിക്കരുത് എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് കത്ത് നിർത്തുന്നു. എന്നെ നിരാശപ്പെടുത്തരുത് എന്ന് നളിനി ഗോപാലകൃഷ്ണൻ. ചില കത്തുകൾ വായിക്കുമ്പോൾ കണ്ണു നിറയും, ചിലപ്പോൾ പുഞ്ചിരിയും അല്ലേ. കത്തെഴുതിയ ആൾക്കും കേൾക്കുന്നവർക്കുമെല്ലാം അതുപോലെ ഒരുപാട് ഓർമ്മകളുമായി ഒരു ഗാനമാണ് നമ്മുടെ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരുണ്യം എന്ന ചിത്രത്തിലെ മറഞ്ഞുപോയതെന്റെ എന്ന ഗാനം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം പാടിയത് യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
7: അടുത്ത കത്ത് ആരായിച്ചിരിക്കുന്നതെന്ന് നോക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ എന്റെ കണ്ണിന് കറുപ്പ് നിറം എന്ന മനോഹരമായ കൈതപ്രം സാറിന്റെ രചനയിലുള്ള പാട്ട് കേൾക്കുവാൻ മോഹമുണ്ട്. ഈ ഗാനം ഒത്തിരി ഇഷ്ടമാണ് എന്നും എഴുതിയിട്ടുണ്ട്. സ്നേഹത്തോടെ, ചന്ദിരൂർ നിന്നും താഹ. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയതാണ്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം. നമുക്കിനി ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഞങ്ങൾ രഞ്ജിനിയിലൂടെ കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിലെ ഏതൻ താഴ്വരയിൽ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരാണ് കത്തയച്ചിരിക്കുന്നത്. രഞ്ജിനിയിൽ ഈ ഗാനം കേട്ടാലോ. പാടിയത് ജയചന്ദ്രനും ചിത്രയും, എസ് രമേശൻ നായരുടെ വരികൾ, ബാലചന്ദ്രമേനോന്റെ സംഗീതം.

രഞ്ജനിക്ക് എന്റെ ഭാര്യ സുഷമ സത്യനു വേണ്ടി ഒരു പാട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാന്തവലയം എന്ന ചിത്രത്തിലെ പള്ളിയങ്കണത്തിൽ എന്ന ഗാനമാണ് വേണ്ടത്. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. കാന്തവലയം എന്ന ചിത്രത്തിനു വേണ്ടി ഏറ്റുമാനൂർ സോമദാസൻ രചിച്ച് ശ്യാം ഈണം നൽകി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം.

0: വൃന്ദാവനം റാന്നിയിൽ നിന്നും വി കെ സത്യൻ ഭാര്യ സുഷമ സത്യനു വേണ്ടി ആവശ്യപ്പെട്ട ഗാനം ആസ്വദിച്ചല്ലോ അല്ലേ? അടുത്ത കത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ വാഹനത്തിന്റെ RC ബുക്കോ ഇനിയും കിട്ടിയില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗതാഗത വകുപ്പും മറ്റ് ഏജൻസികളും നേരിട്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങളുടെ രേഖകൾ അയക്കും. ഇനി കാത്തിരിപ്പില്ല. സർക്കാർ ഏജൻസികൾ ഇഷ്യൂ ചെയ്യുന്ന രേഖകൾ ഏറ്റവും വേഗത്തിൽ ഡിജിറ്റലായി നിങ്ങളുടെ കൈകളിൽ ലഭിക്കാൻ ഡിജി ലോക്കർ സഹായിക്കും.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: അടുത്ത കത്ത്. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാമല്ലോ. സിന്ദൂരം എന്ന ചിത്രത്തിലെ ഒരു നിമിഷം തരൂ എന്ന ഗാനം. ഈ ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. സത്യനന്ദിക്കാട് രചിച്ച് എ ടി ഉമ്മർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയുടെ പൂർണ്ണമാകുന്നു. ഇനിയും അനേകം കത്തുകൾ ബാക്കിയുണ്ട്. ആ വരികളിലൂടെയെല്ലാം കടന്നു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി മൂലം എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സമയം കഴിഞ്ഞു എന്ന കാരണത്താൽ ഇനിയും കത്തുകൾ എഴുതാതിരിക്കരുത്. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ഇനിയും എഴുതുക. നിങ്ങളുടെ കത്തുകളാണ് രഞ്ജിനിയുടെ ജീവൻ. കത്തുകൾ അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇന്ന് രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യ രാജ്.

ഒരു മരുഭൂമിക്കഥ എന്ന ചിത്രത്തിനുവേണ്ടി സുദീപ് കുമാറും റിമി ടോമിയും സംഘവും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിന് അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ അതിന് സഹായം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ

0: 13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീക്കൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. കെ ജയകുമാറിന്റെ വരികൾ, സണ്ണി സ്റ്റീഫന്റെ സംഗീതം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം. രചന സി റഹീം. കാട്ടുതാറാവുകൾ.

0: ഗ്രാമസൗന്ദര്യത്തിന്റെ ഭാഗമായി കാണാവുന്ന പക്ഷികളാണ് കാട്ടുതാറാവുകൾ. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന വയലേലകളും കായൽ പ്രദേശങ്ങളും ആരിലും സന്തോഷം കോരി നിറയ്ക്കും. കേരളത്തിന്റെ പല ഭാഗത്തും ഇവയെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവിടെ കണ്ടുവരാറുള്ള കാട്ടുതാറാവുകളിൽ പലതും വിരുന്നുകാരായി വന്നുപോകുന്നവരാണ്. ശിശിരകാലത്താണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള വരവ്. പകൽനേരം ഏതെങ്കിലും ജലാശയങ്ങളിൽ വിശ്രമിച്ച ശേഷം സന്ധ്യയോടെ ഇര തേടി ഇറങ്ങുന്നതാണ് ഇവയുടെ രീതി. നൂറുകണക്കിന് കാട്ടുതാറാവുകൾ അസ്ത്രം എയ്തുവിട്ടതുപോലെ ഇരമ്പലോടെ ആകാശത്തൂടെ പറന്നു പോകുന്ന കാഴ്ച നയനമനോഹരമാണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ദേശാടകരായ കാട്ടുതാറാവുകളെ ഇവിടെ കാണാനാവുക.
1: തിരമാല പോലെയോ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലോ ആകും ഇവ കൂട്ടമായി പറക്കുക. അങ്ങനെ പറക്കുമ്പോൾ അവ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവ പാടുകയായിരിക്കും. ഈ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇവ ഏത് ജാതിയാണെന്ന് നിർണയിക്കാനാകും. എന്തായാലും അന്തിമയങ്ങുന്ന നേരത്ത് വീടിന്റെ മുകളിലൂടെ കൂട്ടം കൂട്ടമായി ചിലച്ചുകൊണ്ട് കാട്ടുതാറാവുകൾ പറന്നു പോകുന്നത് കാണാനാവുക സന്തോഷകരമായ അനുഭവമാണ്. നേരം വെട്ടം വീഴുമ്പോഴേക്കും കൂട്ടമായി വന്ന ദിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതും കാണാം. ഈ പോക്കുവരവിന് കൃത്യമായ സമയമുണ്ടായിരിക്കും. പലപ്പോഴും ഇരണ്ട കൂട്ടം ദിനവും ഒരു പുഴയോ തോടോ മുറിച്ച് ആകാശത്തൂടെ പറക്കുന്നത് മിനിറ്റുകളുടെ പോലും വ്യത്യാസമില്ലാതെയായിരിക്കും. ഇവയുടെ ഈ കൃത്യത ആരെയും വിസ്മയിപ്പിക്കും.

കാട്ടുതാറാവുകൾ എരണ്ടകൾ എന്ന പേരിലും അറിയപ്പെടും. കാട്ടുതാറാവുകളുടെ അടുത്ത ബന്ധുക്കളാണ് വീട്ടിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും മറ്റുമായി വളർത്തുന്ന താറാവുകൾ. പുരാതന കാലം മുതൽ മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുന്നുകൊണ്ട് ഇവയ്ക്ക് കാട്ടുതാറാവുകളെ പോലെ ഉയരത്തിൽ പറക്കാനാവില്ലെന്ന് മാത്രം. കാട്ടുതാറാവുകളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇവയുടെ മനോഹരമായ നിറങ്ങൾ ആരും നോക്കി നിന്നു പോകും. വാലനെരണ്ട, വരിയരണ്ട, വെള്ളക്കണ്ണി എരണ്ട, ചൂളനെരണ്ട, പച്ചയരണ്ട തുടങ്ങിയ ജാതിക്കാരെയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ളത്.

പച്ച എരണ്ടയും ചൂള എരണ്ടയും പറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശബ്ദം അവയെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കും. കേരളത്തിൽ ഈ രണ്ട് ജാതി കാട്ടുതാറാവുകളും കൂടൊരുക്കാറുണ്ട്. രണ്ട് ജാതിക്കാരും മരപ്പോടുകളിലാണ് കൂടൊരുക്കി മുട്ടയിടുന്നത്. ചൂളൻ എരണ്ടകൾ ചൂളമടിച്ച് പാടത്തൂടെ പറക്കുന്നത് ഒന്ന് കാണേണ്ടതാണ്. അന്തിവെയിൽ വെട്ടത്തിലാണ് ഈ കാഴ്ചയെങ്കിൽ അതിമനോഹരമായൊരു ദൃശ്യവിരുന്നായിരിക്കും. ദേഹമാകെ തവിട്ട് നിറമുള്ള തടിച്ചുരുണ്ട ദേഹപ്രകൃതിയുള്ള പക്ഷിയാണ് ഇവ. മൂർധാവ്, പിൻകഴുത്ത്, പുറം ചിറകുകൾ, വാൽ എന്നിവ കടുത്ത മെറൂൺ ചായയുള്ളതാണ്. ഈ നിറം അന്തിപ്പൊൻവെട്ടത്തിൽ വെട്ടിത്തിളങ്ങുന്നത് ഈ പക്ഷിക്ക് ദിവ്യമായ ഒരു പരിവേഷം നൽകും. പറക്കത്തും സമയത്ത് സിസിക് സിസിക് എന്നിങ്ങനെ ചൂളം വിളിച്ചുകൊണ്ടിരിക്കും. ഇവയുടെ ഇംഗ്ലീഷ് പേര് ലെസർ വിസിലിംഗ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം ഡെൻഡ്രോസിഗ്ന ജവാൻ ഐക്ക എന്നും.

0: കാട്ടു താറാവുകൾ. അവയെ പൊതുവെ വിളിക്കുന്നത് എരണ്ടകൾ എന്നാണ്.
1: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
0: ഇവയെ കേരളത്തിൽ കാണുന്നതിനെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒന്ന് തദ്ദേശീയരായ എരണ്ടകൾ, അവർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. മറ്റൊന്ന് ദേശാടകരായ എരണ്ടകളാണ്, ശൈത്യകാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഈ സമയം കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്ന ഒരു വിഭാഗമാണ് ദേശാടകരായ എരണ്ടകൾ. രണ്ട് വിഭാഗത്തിലുമായിട്ട് കേരളത്തിൽ ഏകദേശം 15 ഇനങ്ങളെ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ചൂളൻ എരണ്ട, ഇംഗ്ലീഷിൽ അതിനെ ലെസർ വിസ്ലിംഗ് ഡക്ക് എന്നാണ് പറയുക. ഇത് തിരുവനന്തപുരത്തെ പുഞ്ചക്കരിയിൽ, അതുപോലെ കോട്ടയത്ത് കുമരകത്ത്, കുട്ടനാട്, കടലുണ്ടി, കടമക്കുടി, ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഈ ചൂളൻ എരണ്ട. സംസ്ഥാനത്തിന് പുറത്ത് രാജസ്ഥാനിലെ ഭരത്പൂർ, അതുപോലെ മഹാരാഷ്ട്രയിലെ തടോവേൽ, മധ്യപ്രദേശിലെ ചമ്പൽ ഒക്കെ പോയപ്പോഴും ഈ വിഭാഗത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പച്ച എരണ്ട എന്ന് പറയുന്ന കോട്ടൺ പിഗ്മി ഗൂസ് ആയിരുന്നു. പിന്നെ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്പോട്ട് ബിൽ ഡക്ക് എന്ന് പറയുന്ന വിഭാഗം. ഇതൊക്കെ ഈ എരണ്ട വിഭാഗത്തിൽ പെട്ടെന്ന്. അതിനെ എല്ലാറ്റിനെയും ഇംഗ്ലീഷിലെ അനാറ്റിയുടെ എന്നാണ് പറയുക, അനാറ്റിയുടെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണത്. അതുകൊണ്ട് ഈ എല്ലാറ്റിനെയും ആ ഒരൊറ്റ ഫാമിലി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശാടന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണം, അതിലെ പട്ടക്കണ്ണൻ എരണ്ട, കോമൺ ടീൽ അല്ലെങ്കിൽ ഗ്രീൻ വിങ്ഡ് ടീൽ എന്ന് പറയുന്ന പക്ഷി, അതുപോലെ ഗാർഗനേയ് എന്ന ഇംഗ്ലീഷ് നാമം, അതിൻ്റെ മലയാള പേര് വരി എരണ്ട, നീലച്ചിറകൻ എരണ്ട എന്നും പറയാറുണ്ട്. അതുപോലെ കോരിച്ചുണ്ടൻ എരണ്ട എന്ന് പറയുന്ന മറ്റൊന്ന്, അതിൻ്റെ ഇംഗ്ലീഷ് പേര് നോർത്തേൺ ഷോലർ എന്നാണ്. അതുപോലെ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ഒരു വാലൻ എരണ്ട, ഇതൊക്കെ ദേശാടകരാണ്. ഗാഡ്വാൾ എരണ്ട എന്ന് പറയുന്ന ഒന്ന്, അതുപോലെ തങ്കത്താറാവ് അല്ലെങ്കിൽ ചക്രവാകം എന്ന് പറയുന്ന റൂഡി ഷെൽഡക്ക്, ഇതൊക്കെ ആ ഒരൊറ്റ യാത്രയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ രാജസ്ഥാനിലെ ഭരത്പൂർ പോയ സമയത്ത് നൂറുകണക്കിന് എണ്ണത്തെ, ഒന്നും രണ്ടും ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു 10-20 എണ്ണമല്ല, നൂറുകണക്കിന്, അത് 200-300 ഒക്കെ കൂട്ടങ്ങളായിട്ടുള്ള അത്രയും വലിയ കൂട്ടങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യാത്രയിൽ ഒരേ ദിവസം നമുക്ക് ഇതിനെല്ലാറ്റിനെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുതന്നെയാണ് ഇഷ്ടം പോലെ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള കോമ്പോസിഷനുകളിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒറ്റ യാത്രയിൽ. ആ യാത്രയിൽ നമ്മൾ ഈ എരണ്ടകൾ മാത്രമല്ല, ജലപക്ഷികൾ ഉൾപ്പെടെ 100 മുകളിൽ ഇനം പക്ഷികളെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റി എന്നത് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നൽകിയ കാര്യമായിരുന്നു. ആ എരണ്ടകളെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ യാത്രയിൽ അവിടെ വെച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ രസം എന്ന് വെച്ചാൽ നോർത്തേൺ പിൻടെയിൽ എന്ന് പറയുന്ന ആ ഒരു വാലൻ എരണ്ട, അവയുടെ ഭക്ഷണം തേടുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരുപോലെ മുങ്ങും. മുങ്ങിക്കഴിഞ്ഞാൽ തല ഒക്കെ വെള്ളത്തിന്

0: ായിട്ട് നേരെ കുത്തനെയാണ് നിൽക്കുക. അതിൻ്റെ വാലിൻ്റെ ഭാഗം മാത്രമേ ഇങ്ങനെ പൊങ്ങിയിട്ട് ഒരു പിന്ന് കുത്തി വെച്ച പോലെ ആയിരിക്കും നിൽക്കുക. ഒരുപാടെണ്ണത്തിൻ്റെ ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണത്. അപ്പം ഈ എരണ്ടകളെ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്, ഒന്നും രണ്ടുമായിട്ടല്ല, ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുക. അപ്പം നല്ല രസമുള്ള കാഴ്ചയാണത്, ഫോട്ടോക്കും അതുപോലെ തന്നെ കാണാനും നല്ലത് തന്നെയാണ്.
1: കാണുന്ന കാട്ടുതാറാവുകളിൽ ഏറ്റവും ചെറുതാണ് പച്ചയരണ്ട. വിവാഹവേഷത്തിൽ ഇവയെ കാണാനാണ് ഏറെ സുന്ദരം. ഇക്കാലത്ത് പൂവന് പുറവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും തവിട്ടും നിറമാണ്. തല, കഴുത്ത്, ദേഹത്തിന്റെ അടിവശം എന്നിവയെല്ലാം തൂവെള്ളയായിരിക്കും. തലയുടെ മൂർദ്ധാവ് നല്ല കറുപ്പും. കഴുത്തിനു ചുറ്റും ഒരു കറുത്ത വളയം കാണാനാവും. പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിന്നരികിൽ വീതിയുള്ള ഒരു വെള്ളക്കര തെളിഞ്ഞു കാണാനാവും. ഈ എരണ്ട പറക്കുമ്പോൾ ക്വാക്കി കക്ക് ക്വാക്കി കക്ക് എന്നിങ്ങനെ പരിക്കൻ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇവയുടെ ഇംഗ്ലീഷ് പേര് കോട്ടൺ ടീൽ എന്നാണ്. ശാസ്ത്രനാമം നെറ്റാപ്പസ് കോറമാൻഡലിയനസ് എന്നാണ്.
2: പൊതുവെ പക്ഷികളിൽ പൂവനുകൾക്കാണ് ഭംഗി കൂടുതലുള്ളത്. കാട്ടുതാറാവുകളിൽ ഇത് വളരെ വ്യക്തമാണ്. ആൺകാട്ടുതാറാവുകളെ നോക്കി ജാതി തിരിച്ചറിയുന്നതാണ് ഇവരുടെ കാര്യത്തിൽ നല്ലത്. മിക്ക ജാതി കാട്ടുതാറാവുകളുടെയും പിടകൾ ഏറെക്കുറെ തവിട്ട് നിറക്കാരായിരിക്കും.
1: വാലനെരണ്ടകളെ കേരളത്തിൽ സാധാരണ കാണാറുണ്ട്. പിറകോട്ട് ചൂണ്ടു നിൽക്കുന്ന കൂർത്ത വാലും ചോക്ലേറ്റ് നിറമുള്ള തലയും കഴുത്തും കഴുത്തിന്റെ ഇരുവശത്തുമുള്ള കൂർത്ത പട്ടയും ഇവയിലെ പൂവിനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിൻടേൽ ഡക്ക് എന്നാണ് ഇംഗ്ലീഷ് പേര്. അനസ് അക്യൂട്ട മെയിൽ എന്ന് ശാസ്ത്രനാമം. വരിയരണ്ടിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗാർഗനെ അഥവാ ബ്ലൂ വിങ്ഡ് ടീൽ എന്നാണ്. ശാസ്ത്രനാമം അനസ് ഗർക്കിടുല.
2: വെള്ളക്കണ്ണി എരണ്ടയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈറ്റ് ഐഡ് പോച്ചാർഡ് എന്നാണ്. ശാസ്ത്രനാമം ഐത്യ നൈറോക്ക എന്നും. വെള്ളക്കണ്ണി എരണ്ട വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് പോയി ഇരതേടാൻ കഴിവുള്ള കാട്ടുതാറാവാണ്. എന്നാൽ മറ്റ് ജാതികളൊന്നും ഇവയെപ്പോലെ മുങ്ങാങ്കുഴി ഇടാറില്ല. വെള്ളത്തിലും ചെളിയിലും കൊക്കുകൊണ്ട് പരതിയാണ് ഇരതേടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന കാട്ടുതാറാവുകളേറെയും ഏതാണ്ട് സസ്യഭുക്കുകളാണ്. നെല്ലും പുൽവിത്തുകളും ജലസസ്യങ്ങളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. അതുകൊണ്ട് തന്നെ നെല്ല് വിതയ്ക്കുന്ന കാലത്തും നെൽച്ചെടി വളരുന്ന കാലത്തും കാട്ടുതാറാവുകൾ കൂട്ടമായി വയലിലെത്തി നെൽച്ചെടി തിന്നുന്നത് കർഷകർക്ക് വലിയ ഉപദ്രവമാകാറുണ്ട്.
1: പലജാതി എരണ്ടകൾക്കും ചിറകിൽ രണ്ടോ അതിലധികമോ നിറങ്ങളുള്ളതും തിളക്കമുള്ളതുമായ ഒരു കൊടിയടയാളം കാണാം. ഈ നിറങ്ങൾ നോക്കി ഇവ ഏതിനമാണെന്ന് തിരിച്ചറിയാനാകും. കാട്ടുതാറാവുകൾ ചുറ്റിത്തിരിയുന്ന ഗ്രാമങ്ങൾ അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണികളാണ് കാട്ടുതാറാവുകൾ നേരിടുന്നത്. വേട്ടയാടലും ആവാസ കേന്ദ്രങ്ങളുടെ നഷ്ടവും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. കാട്ടുതാറാവുകൾ പറക്കുന്ന നാടായി കേരളത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. വിദ്യാരംഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ രവി ബോംബെയുടെ സംഗീതം.

അടുത്ത ഗാനം പന്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഇഷാൻ ദേവ്, അഖില ആനന്ദ് എന്നിവർ പാടിയത്, ഗാനമെഴുതിയത് മനീഷ് എം പി, സംഗീതം നൽകിയത് ഇഷാൻ ദേവ്.

സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സുനിലും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 21, ശകവർഷം 1948, ആഷാഢം 14, 2026 ജൂലൈ 5 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പതിവ് പോലെ സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലായിരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:55 അറിയിപ്പുകളിൽ കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நின்றுப்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: അഖില ഇന്ത്യ വാനൊലി നിലയം ദേവികുളം സ്പൈസ് പൺവലൈ 101.4 തമിഴ് മാലൈ.
3: ജൂലൈ മാസം 7-ാം നാൾ ഉലക ചോക്ലേറ്റ് ദിനം.

0: തപ്പ് മൊത്തം ഓ മേലിരുന്നാലും ഓ പക്കം തന്നെ ഇരിപ്പാണ്.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ഐടിഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: ഇനി മില്ലനിയം സ്റ്റാർ ചന്ദ്രചിത്രത്തിന് വേണ്ടി യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും പാടിയ ഗാനമാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഐജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ആ മാഷേ, സുഖമാണോ?
3: സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ഐടിഐക്ക് ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി നരസിംഹം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തുഞ്ചേരി രചിച്ച എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി സുജാത പാടിയ ഗാനം കേൾക്കാം.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி நிற்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ഇനി ചിത്രപാടി ഒരു ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന ഈ ഗാനം വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിൽ നിന്നും.

ശ്രദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഭാരദ്വാജ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

വ്യത്യസ്തമായ സ്വരമാധുരിയും ആലാപന ശൈലിയുമുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിരുന്നു സ്വർണലത. ഉന്നയി നിനച്ചേൻ പാട്ടു പഠിച്ചെന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയ ഒരു ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു മനോജ് തെന്നിലാപുരം.

ഇസൈ തെൻഡ്രിൽ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി രാജാതിരാജ എന്ന ചിത്രത്തിനു വേണ്ടി മനോയും ചിത്രയും പാടിയ ഗാനമാണ്. ഇസൈ തെൻഡ്രലിലൂടെ ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു റിൻസൺ ചാലക്കുടി.

പി സുശീലാമ്മയുടെ ഗാനങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ശ്രീധരൻ അവണൂറിന് കേൾക്കേണ്ടത് രാമു എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ്. മുത്തുച്ചി പി എന്ന് തുടങ്ങുന്ന ഗാനം ഇതാ.

ഇസൈത്തൻഡ്രലിൽ ഇനി മൂന്നാർ കോളനിയിൽ നിന്നും ഉഷാറാണി ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ചിത്രം ഇതേ കോവിൽ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്നാണ്.

സ്പൈസ് എഫമിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇസൈ തണ്ടലിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കുമായി ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ആവശ്യപ്പെടുന്നു ഗോപുരവാസലിലെ എന്ന ചിത്രത്തിലെ ഗാനം. ഇവരുടെ ഇഷ്ടഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും.

ഷാജു മടത്തമ്പടിയുടെ ഇഷ്ടഗാനമാണ് ഇസൈത്തുന്നലിൽ ഇനി. ചിത്രം തുള്ളാത്ത മനവും തുള്ളും, പാടിയത് ഉണ്ണികൃഷ്ണൻ. ഇതേ ഗാനം തന്നെ ആവശ്യപ്പെട്ട മറ്റൊരു ശ്രോതാവ് കൂടിയുണ്ട്, ആകാശ്. രണ്ടുപേർക്കും വേണ്ടി ഗാനമിതാ.

പ്രിയപ്പെട്ട ഇസൈത്തൻറിൽ, ഞങ്ങൾക്ക് ഇരട്ടി മധുരം തരുന്ന ഓരോ പരിപാടിയും മതിയാവോളം ആസ്വദിക്കാൻ വേണ്ടി തമിഴ് ഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഗാനമഴയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നെഴുതിയിരിക്കുന്നു എം മണി വാണിയമ്പലം. കൂടാതെ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം എന്നാശയും അച്ഛാൻ എന്ന ചിത്രത്തിലെ രാസിതാൻ കൈരാസിതാൻ എന്ന പാട്ടാണ്. ഈ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും.

ഇസൈ തെൻഡ്രലിൽ ഇനി മിൻസാര കനവ എന്ന ചിത്രത്തിലെ അനുരാധ ശ്രീറാം പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെടുന്നു ദേവകുളത്തു നിന്നും അനൻസിയ ജോസ്.

ഇന്നത്തെ ഈ സെയ്ത്തുണ്ടലിൽ അവസാനമായി സ്നേഹ ആവശ്യപ്പെടുന്ന ഗാനമാണ്. ഉന്നൈ നിനയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ എന്നൈ താലാട്ടം സംഗീതം എന്ന ഗാനമാണ് സ്നേഹയ്ക്ക് കേൾക്കേണ്ടത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.

0: എൺപതിന് വയലും വീടും, 7:20 ഹൈ റേഞ്ച് വൃത്താന്തം, 7:35 ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2026 ഫൈനൽ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:35 തേനസായി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി. ആദിത്യൻ എം രമേഷുമായി എൻഎസ് ജയമോഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം. 8 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10 ഹൃദയരാഗങ്ങൾ, വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലായിരുന്നു? ഉത്തരം, 1686 പുറത്തിറങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിലാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത്. ഒരിക്കൽ കൂടി പറയാം, മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് 1686 പുറത്തിറങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിലാണ്.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. ഇടുക്കി ജില്ലയിൽ അന്തരീക്ഷം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടയ്ക്കിടെ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. 6-ാം തീയതി വരെ പ്രദേശത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 19°C, കുറഞ്ഞ താപനില 17°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി 2018 ആരംഭിച്ചു. പ്രീ സ്കൂൾ മുതൽ 12 ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ,

0: എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠന ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഈ ശ്ലോകം മുതലുള്ള 5 ശ്ലോകങ്ങൾ ഒറ്റ യൂണിറ്റായി കണക്കാക്കണം. 5-ാമത്തെ ശ്ലോകത്തിലെ രഘൂണാം അന്വയം വക്ഷ്യേ എന്നതിനോടാണ് ഇവ ചേർക്കേണ്ടത്. ഇത്തരത്തിൽ അനവധി ശ്ലോകങ്ങൾ ഒറ്റക്രിയയിലേക്ക് അന്വയിക്കുന്നതിനെ കുളകം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഈ 4 ശ്ലോകങ്ങളിൽ രഘുവംശരാജാക്കന്മാരുടെ ഗുണഗണങ്ങളാണ് കവി വിവരിക്കുന്നത്. 16 ഗുണങ്ങളാണ് കാളിദാസൻ രഘുവംശത്തിലെ രാജാക്കന്മാർക്ക് എണ്ണി എണ്ണി പറയുന്നത്. രഘൂണാം എന്നതിനോടാണ് ഈ വിശേഷണങ്ങളെല്ലാം അന്വയിക്കുന്നത്. സോഹം, അങ്ങനെയുള്ള ഞാൻ. അല്പവിഭവനാണെങ്കിലും പൂർവസൂര്യകൾ തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ തുനിയുന്ന ഞാൻ. രഘൂണാം രഘുവിൻ്റെ വംശത്തിൻ്റെ ചരിതം പറയുന്നു. ഇനിയുള്ളതെല്ലാം രഘുക്കളുടെ വിശേഷണങ്ങളാണ്. ആജന്മശുദ്ധാനാം രഘൂണാം, ആഫലോദയ കർമ്മണാം, ആ സമുദ്രക്ഷിതീശാനാം, ആ നാഗരഥവർത്തമനാം രഘൂണാം അന്വയം വക്ഷി. ആങ് എന്നതിന് മുതൽ, വരെ എന്നിങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ആ ബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ. ആ മരണം, മരണം വരെ. ആ സേതു ഹിമാചലം, സേതു മുതൽ ഹിമാചലം വരെ. ആ ജന്മശുദ്ധാനാം എന്നാണ് രഘുവംശരാജാക്കന്മാരുടെ ആദ്യത്തെ വിശേഷണം. ജന്മ ആരഭ്യ ശുദ്ധാഹ, ഗർഭാധാനം മുതൽ വിവിധ സംസ്കാരക്രിയകളാൽ പരിഭൂതരായവർ. ആ ഫലോദയ കർമ്മണാം, ഫലപ്രാപ്തി വരെ പരിശ്രമിക്കുന്നവർ. തുടങ്ങിയ കാര്യം ഇടയ്ക്ക് വച്ച് വിട്ടുകളയുകയില്ല, തീരുന്നതുവരെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സമുദ്രക്ഷിതീശാനാം, സമുദ്രം വരെ ഉള്ള ക്ഷിതിയുടെ ഈശന്മാർ. ആ നാഗരഥവർത്തമനാം, നാഗം സ്വർഗം, അവരുടെ തേരുരുളുന്നത് സ്വർഗം വരെയാണ്. ഇന്ദ്രാദികളെ സഹായിക്കാൻ പലപ്പോഴും അവർക്ക് സ്വർഗത്തിലേക്ക് തേരോടിക്കേണ്ടി വരാറുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള രഘൂണാം അന്വയം വക്ഷേ എന്ന താല്പര്യം.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ.ജി. പൗലോസ്.

ശക്തമായ മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കായുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സ്വീകരിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാനും പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലും വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. ദുരന്തസാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്.

വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: Better than this. Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏ മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBG Ramji പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2 പാദത്തിൽ ഈ മാസം 8 ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBG Ramji പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതുവിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
6: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
5: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 വരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750 അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
7: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
5: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VBGRAMJI പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TC Siddiq. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. രചന കൈതപ്രം, രചനാസംഗീതം കൈതപ്രം.

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ. ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല, കരം പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശ്യനേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസ്സിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടു കൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പു പാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈ കഴുകുന്നതിനായി വെള്ളം നിറച്ചു വെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചുകുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പു കുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പു കുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി. പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടു വളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടു പോകുന്ന വിദേശികളുടെ മട്ടും മതിരിയും കണ്ടു പരിതപ്പിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടു വളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേര് പിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽമഴയിലാണ് കുരുമുളകിൻ്റെ പരാഗണം. പൂമ്പൊടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളുമൊക്കെയാണ് നടത്തി വരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയും ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യെ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്തപ്പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ തുടങ്ങി ജൂലൈ ആദ്യ വാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിൻ്റെ കൃഷി ആരംഭിക്കുക. ഇത്തരുണത്തിൽ കുരുമുളകിൻ്റെ കൃഷി രീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെൻറ്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെൻറ്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതൊഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പും മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിൻ്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിൻ്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പ് രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തല വള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ച് നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറു കമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന് മുട്ടുകളിൽ വേരുപിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടിവെക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടിവെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേരുപിടിപ്പിച്ചെടുക്കാം. ഒടിച്ചു കുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാവവും ഒഴിവാക്കുക. അതിനുശേഷം 2-3 മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേരുപിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണല് കൊടുത്ത് ദിവസേന 2-3 നേരം ജലസേചനം കൊടുത്ത് 2-3 മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നു കയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരിക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കൻ കമ്പ് 1 വർഷം മുമ്പേ നട്ടു വളർത്തി പിറ്റേ വർഷം അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിൻ്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലുകൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവ് ഉണ്ടാകുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിൻ്റെ തണൽ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ടകോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലി ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിൻ്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട്, നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിൻ്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി, അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ 1 പന്നിയൂരുള്ള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1 പന്നിയൂർ 1 മുതൽ 1 പന്നിയൂർ 10 വരെയുള്ള ഏറ്റവും മികച്ച 1 പന്നിയൂർ ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ശ്രീകര, ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് രണ്ട് എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപ പ്രദേശ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരടിയെങ്കിലും അകലത്തിൽ അരമീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ മുക്കാൽ ഭാഗവും മേൽമണ്ണും അരക്കിലോ ഡോളമേറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിൻ്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1/2 കിലോ രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ സൂക്ഷ്മാണുവിന്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി കൂട്ടിയോജിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി 2 ആഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ 1-2 പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി 1 ആഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം 3 ആഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിൻ്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിൻ്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ 2-3 കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിനു ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവയ്ക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൻ്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമേറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിൻ്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങളുണ്ടാക്കി അത് മാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന 1 മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമെ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിൻ്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും 2ാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലലിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിൻ്റെയും മോളിബ്ഡിനത്തിൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിൻ്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ ഒന്നെന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചുവട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കാലവർഷാരംഭത്തിന് 1 മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം തോട്ടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതമുണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും 2 തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗ്രഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടിത്തൈ നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടിത്തൈ നട്ടു തുടങ്ങാം. അടിത്തൈ നട്ട് 3-5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടിത്തൈ നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ടു വളർത്തി 2-3 ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക് മലയാളിക്ക് കൂടിയേ തീരൂ. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
0: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ട് വെക്കാം. അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ചുടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിനു ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തി നിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കൽക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്, വിശേഷിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തു വരികയും ചെയ്യും. ഈ രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൽക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലായനി പുരട്ടുകയും വേണം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപടിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വേടും സമാപിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയ്യാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് IIT, NIT എൻട്രൻസ് പരിശീലനത്തിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിംഗിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം 15 July മുൻപായി ജില്ലാ ഫിഷറീസ് ഓഫീസിൽ

മൂന്ന് മണിവരെ ടെൻഡറുകൾ സ്വീകരിക്കും. ലഭ്യമായ ടെൻഡറുകളിൽ ജൂലൈ 10 വൈകിട്ട് 3:30 തുറന്ന് പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0468622217222 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദേശീയ ആരോഗ്യ ദൗത്യം NHM ഇടുക്കി ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റിയുടെ പ്രതിമാസ കൺകറന്റ് ഓഡിറ്റിംഗിനായി ഇടുക്കി ജില്ലയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് നിയമനം. മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പരമാവധി 2 വർഷം വരെ നീട്ടി നൽകിയേക്കാം. കൂടുതൽ വിവരങ്ങൾ ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ ലഭ്യമാണ്. താൽപര്യപത്രം സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. കൂടുതൽ വിവരങ്ങൾക്ക് 0468622221 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇരുപത്തിയഞ്ചാമത് ഇടുക്കി ജില്ലാ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 11 മുതൽ വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ നടക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രാവിലെ 10:30 മുൻപായി വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ എത്തിച്ചേർന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. 5 ഗ്രൂപ്പുകളിലായി പ്രത്യേക മത്സരമുണ്ടായിരിക്കും. ജൂനിയർ വിഭാഗത്തിൽ 2008-2009 വർഷത്തിൽ ജനിച്ച കുട്ടികൾ ഗ്രൂപ്പ് എയിലും 2010-2011 വർഷത്തിൽ ജനിച്ച കുട്ടികൾ ഗ്രൂപ്പ് ബിയിലും 2014-2015 വർഷത്തിൽ ജനിച്ച കുട്ടികൾ ഗ്രൂപ്പ് 3 വിഭാഗങ്ങളുമായി പങ്കെടുക്കാം. മത്സരാർത്ഥികൾ സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ UID നമ്പറും തിരിച്ചറിയൽ രേഖയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരണം. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 41 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ, തുടർന്ന് ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഫൈനൽ മത്സരത്തിന്റെ തത്സമയ ദൃക്സാക്ഷി വിവരണം ഡൽഹി റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
2: एक साल दो साल नहीं, पहले दिन ही विकसित भारत जी राम जी योजना एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार, 5 साल में

0: favor of the hosts, along with the fact that they're playing at their home ground. Wide of the crease, cut away on the offside. Fielder at deep point will cut it off for a single, is all that England will get. 38 for two. Siva Brunt moves to 18, and Capsey back on strike. The run rate just edging over 6.5. Not the kind of start you'd expect in the power play of a big World Cup final, but that's just the way it is at the moment. 38 for two. England will have to do some rebuilding here. Australia will be quite pleased, I think, with the way things have gone so far. Sophie Molyneux, their captain. Two no balls already. Not something Australia will be proud of. They really love their discipline. Capsey waits for the last ball of the power play. Bowls, and she's placing it out onto the deep cover area for another run. End of the over. Six gone. 39 for two.
1: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
2: तो ड्रिंक्स मैदान पर है 6 ओवर के बाद और फिर 14 ओवर के बाद 2 ड्रिंक्स इंटरवल एक पारी में. सवा घंटे की पारी 15 मिनट 20 मिनट मौके के अनुसार कि ओवर्स टाइम पे पूरे होते हैं या नहीं होते हैं. ओवर टाइम पे पूरे करने बहुत लाजमी है, बहुत ज़रूरी है, नहीं तो आपका एक खिलाड़ी अंतिम ओवर्स में कम आपको मिलेगा बाउंड्री लाइन के इर्द गिर्द. ये सूरत हाल है यहाँ पर. आज टॉस हुआ, फाइनल मुकाबला है इंग्लैंड और ऑस्ट्रेलिया के बीच में. T20 वर्ल्ड कप का ये 10वां है. कुल मिलाकर अब स्थिति ये है कि
3: ICC വിമൻസ് T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൻ്റെ തത്സമയ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ വിവരണം ഇനി 9:15 തുടർന്ന് കേൾക്കാം. സമയം 8 മണി കഴിഞ്ഞ് 34:58. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റ്.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സന്ദർശിക്കും. VBG Ramji പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി രാവിലെ 10:30 മുതൽ 1 മണി വരെ ആമുഖ ക്ലാസ് നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കുകയും കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തമാക്കുകയുമാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിൽ കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ പുലർച്ചെ 1:30 നോർവേയെ നേരിടും. പുലർച്ചെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ തോൽപ്പിച്ച് ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. അമേരിക്കയുടെ ഏറ്റവും മികച്ച നാളുകൾ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശങ്ങളിൽ അമേരിക്കയുടെ എല്ലാ സൈനിക ഇടപെടലുകളും വിജയകരമായിരുന്നുവെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പ്രസിഡന്റ് ട്രംപ് പ്രശംസിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസുകളിലെ OBC EBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PMSOC പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ egrants.kerala.gov.inൽ ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്ന് ഈ മാസം 31 മുൻപ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ സ്വയാശ്രയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ SPCprogram.POL@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും kerala.police.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
3: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: സാഗര സംഗമം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.
1: തകിട തതിമി തകിട തതിമി തന്ത

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 40 സെക്കൻഡ്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.